0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ
3: 91.7.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ഹായ്, ദിസ് ഇസ് സുഹാസിനി.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Chennai beats
3: Tamil head of the hour
4: in the art of podumakkolanda.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: നോക്കിയേ, ഞാൻ ഒരുപാട് ചെടി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു, എല്ലാം ഉണ്ട്.
1: അല്ല മെടുക്കി കുട്ടി എന്താ ഇതെല്ലാം എടുത്തിട്ട് വന്നേ?
0: എല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, ചെടിയൊക്കെ ഇഷ്ടമായോണ്ട് ഞാൻ കൂടുതൽ എടുത്തു.
1: ഇനി ഇതെല്ലാം എന്ത് ചെയ്യാൻ പോവാ?
0: നമുക്ക് നടാം.
1: കഴിഞ്ഞ വർഷം മോള് കൊണ്ടുവന്ന തൈകളൊക്കെ ഇപ്പൊ എവിടാ?
0: അതമ്മ, അതൊക്കെ ഇപ്പൊ എവിടെയാ?
1: മോളെ, ഒരുപാട് തൈകൾ നടുന്നതിലല്ല, ഒരു തൈയെങ്കിലും വളർത്തി വലുതാക്കുമ്പോഴാണ് നമ്മള് പ്രകൃതിയെ സ്നേഹിക്കുന്നത്. നമുക്ക് ഈ തൈകള് കുറച്ച് വളർത്താൻ പറ്റുന്നവർക്ക് കൊടുക്കാം, കുറച്ച് നമുക്ക് നടാം. അത് മോള് കൃത്യമായിട്ട് നോക്കില്ലേ?
0: നോക്കാം.
2: ഉത്തരവാദിത്തങ്ങളാകട്ടെ, ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പകരുന്ന പച്ചപ്പ് ഓർമ്മിപ്പിക്കുന്നു റേഡിയോ.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്കൂൾ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ. സ്കൂൾ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
3: ഹായ്, ഹലോ, വെൽക്കം വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തെ വമ്പൻ ആവേശങ്ങളിലൂടെ നമ്മളെ യാത്ര അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ്. ഈ ഒരു സമയത്ത് ഒരു വമ്പൻ ആവേശം കൊടിയിറങ്ങി മറ്റൊരു ആവേശത്തിന് കൊടി കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് കൊടിയിറങ്ങുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചാമ്പ്യന്മാരായി കഴിഞ്ഞ വീക്കെൻഡ് കഴിഞ്ഞിട്ടായിരുന്നു മത്സരം. അതുകൊണ്ട് തന്നെ ഇത് സ്കോർ ബോർഡിൽ ആ ഒരു ആഘോഷം സെലിബ്രേറ്റ് ചെയ്യണം. ആസാൻ ആർ സി ബി ഫാൻസ് ആ ഒരു ആഘോഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഇത്തിരി അധികം സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചോ. എന്തായാലും ഐ പി എൽ കൊടിയിറങ്ങുന്ന സമയത്ത് നമ്മളത് ആ കൊടി കയറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത് വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്കാണ്. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ ചുരുങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അത്രമാത്രം ആവേശത്തോടുകൂടി വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ കളം ഒരുങ്ങി നിൽക്കുകയാണ്. ഓരോ ടീമുകളും അവരുടെ എല്ലാ പ്രതീക്ഷകളും ഏറ്റവും ശക്തമായ ഒരു നിരയുമായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു കപ്പിൽ കുറഞ്ഞൊരു ആഗ്രഹം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞൊരു ലക്ഷ്യം ഒരു ടീമിന്റെ മനസ്സിലുണ്ടാവില്ല. ശക്തമായ പോരാട്ടങ്ങൾ കാഴ്ചവെക്കുക, വിജയക്കുതിപ്പുകൾ നടത്തുക, എതിരാളികളെ അങ്ങോട്ട് വിറപ്പിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളുമായിട്ട് ഓരോ ടീമുകളും ഇറങ്ങുകയാണ്. വമ്പന്മാരും കൊമ്പന്മാരും ഒക്കെ കൊമ്പ് കോർക്കുന്ന ഈ ഒരു വമ്പൻ പോരാട്ടത്തിൽ വലിയ വലിയ വീഴ്ചകളും വാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ വേൾഡ് കപ്പിന്റെ കഥകൾ അത്രമാത്രം എക്സൈറ്റിംഗ് ആണ്. ആ ഓരോ കഥകളും നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ചില ആളുകൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ മികച്ച പ്രകടനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. സോ ഓരോ ആഘോഷങ്ങളും ആവേശങ്ങളും ഒക്കെ ഓണാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതാ ഇന്നത്തെ സ്കോർ ബോർഡ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ വിശേഷങ്ങളോടും ഓണാണ്. കേൾക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂടാൻ വേണ്ടിയിട്ട് മറക്കണ്ട, കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഞാൻ നിങ്ങളുടെ പിശു നാരായണൻ.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ
0: സുനോ. ഇനി കേട്ട് കേട്ട് ഊർത്തുകൂടാം.
2: റേഡിയോ സുനോ 90.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
3: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഏതായാലും ഇന്നാണ് സ്കോർ ബോർഡിന് RCBന്റെ ആ ഒരു കിരീടം, IPLന്റെ കിരീടം അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കാരണം വീക്കെൻഡുകളിലാണല്ലോ സ്കോർ ബോർഡുമായിട്ട്, സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ എത്തുന്നത്. എന്തായാലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തുടരെ 2-ാമത്തെ കിരീടത്തിൽ മുത്തമിടുമ്പോൾ കഴിഞ്ഞ 17 വർഷങ്ങളിലായി നീണ്ടു നിന്നിരുന്ന കിരീടങ്ങൾ കയ്യിലേക്ക് കിട്ടാണ്ടിരുന്ന അവരുടെ ഒരു വലിയ വരൾച്ചയ്ക്ക് ഒരു അന്ത്യമാകുകയാണ്. അങ്ങനെ കിരീട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് RCB, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, റോയൽ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ടൈമാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ആ ഒരു ടീം കഴിഞ്ഞ തവണ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായതിനു ശേഷം ഒരിക്കൽ പോലും എവിടെയും പതറി നിൽക്കാതെ ബാക്ക് ടു ബാക്ക് മികച്ച പ്രകടനങ്ങൾ ഈ സീസണിൽ ഉടനീളം കാഴ്ചവെച്ചു. പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനക്കാരായിട്ടാണ് അവർ ക്വാളിഫയർ 1 പോരാട്ടത്തിലേക്ക് എത്തുന്നത്. അവിടെ ഗുജറാത്തിനെ പരാജയപ്പെടുത്തുന്നു, അത് കഴിഞ്ഞ് ഫൈനലിൽ കാത്തിരിക്കുന്നു. ഗുജറാത്ത് രാജസ്ഥാനെയൊക്കെ പരാജയപ്പെടുത്തി തിരികെ വീണ്ടും ഫൈനലിലേക്ക് എത്തുന്നു. ഫൈനലിലെത്തിയപ്പോൾ ആധികാരികമായി തന്നെ ഗുജറാത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചാമ്പ്യൻ പട്ടത്തിലേക്ക് വിരാട് കോഹ്ലി, രജത് പടിദാറും ഒക്കെ അങ്ങോട്ട് നടന്നെടുത്തതെന്ന് പറയുന്നത്. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ തവണയും വിരാട് കോഹ്ലി സംഘവും ആ ഒരു കിരീടം നേടുമ്പോൾ രജത് പടിദാർ എന്ന് പറയുന്ന പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ ആ ഒരു കിരീടം നേടിയെടുക്കുന്ന സമയത്ത് മനസ്സ് നിറച്ചിട്ടുള്ള ഒരു കാര്യം വിരാട് കോഹ്ലി ആ ഒരു മത്സരത്തെ ഫിനിഷ് ചെയ്തൊരു രീതിയായിരുന്നു. ഒരു ഒരു ഒരു ചേസ് മാസ്റ്റർ എങ്ങനെയായിരിക്കും, ക്ലച്ച് ഇന്നിങ്സുകൾ എങ്ങനെയായിരിക്കും ലീഡ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ്. സോ ഓരോ നിമിഷങ്ങളും അത്രമാത്രം മനോഹരമാക്കിയിട്ടുള്ള ഒരു ഒരു ഒരു ക്രിക്കറ്റ് ഉത്സവ കാലം കൊടിയിറങ്ങി. ഇനി ഫുട്ബോളിന്റെ ഉത്സവ കാലത്തിലേക്കാണ് നമ്മൾ കൊടിയേറാൻ വേണ്ടിയിട്ട് പോകുന്നത്, നടന്നെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ആ കഥകളിലേക്കൊക്കെ പോകാം. പക്ഷേ എനിക്കെന്റെ നായകനെ കുറിച്ച് പറയേണ്ടി

ിക്കാൻ പറ്റുമോ? ഹൃദയത്തിൽ ഈ രണ്ടു മാസക്കാലം സ്നേഹത്തിന്റെ കഥകൾ പെയ്തിറക്കിയ നായകന്റെ കഥകൾ ഇനിയും പറയാൻ വേണ്ടിയിട്ടുണ്ട്. ആ കഥയിലേക്ക് ഞാൻ ഓടി വരാം. ഇത് റേഡിയോ സിനിമയിൽ സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കൊണ്ട്.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: അപമാനത്തിന്റെ കാലം അഭിമാനത്തിന്റെ കാലമായി മാറി മറിയുന്ന കാഴ്ചകളുണ്ട്. അത് ഭയങ്കര സുന്ദരമാണ്. കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. വിരാട് കോഹ്ലി എന്ന് പറയുന്ന പേര് ഓരോ ക്രിക്കറ്റ് ആരാധകരുടെയും ഹൃദയത്തിൽ എവിടെയൊക്കെ ഇടം നേടിയിട്ടുള്ള ഒരു പേരാണ്. ചിലർക്കൊരു ഹേറ്റ് കാണും, ചിലർക്ക് ഒരുപാട് സ്നേഹം കാണും. ഹേറ്റുള്ളവർ വളരെ കുറവായിരിക്കും അല്ലേ. എന്തായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ RCBക്ക് വേണ്ടിയിട്ട് വിരാട് കോഹ്ലി തുടരെ രണ്ടാം തവണയും കിരീടത്തിൽ മുത്തമിടുകയാണ്. ക്യാപ്റ്റന്റെ റോളിൽ ആ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ടീമിന്റെ ഏറ്റവും ശക്തനായ പോരാളിയായിട്ട് തന്നെയാണ് വിരാട് കോഹ്ലി ഈ കിരീടങ്ങളിൽ മുത്തമിടുന്നത്. പക്ഷേ വിരാട് കോഹ്ലി നേരിട്ടതുപോലെ ട്രോളുകൾ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ സങ്കടങ്ങൾ നേരിട്ടിട്ടുള്ള താരങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രകടനങ്ങൾ കൊണ്ട് വർക്ക് എത്തിക്സുകൾ കൊണ്ട് കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ് വിരാട് കോഹ്ലി. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തിട്ടുള്ള താരം, ഒരു ടീമിന്റെ കൂടെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും വർഷങ്ങളിൽ 19 സീസണുകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു താരം, ഓരോ സീസണുകളിലും മത്സരങ്ങളിലും പ്രകടനങ്ങളിലും ഇംപ്രൂവ്മെന്റുകൾ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഒരു താരം. ഒരു സീസണിൽ ഒരു താരത്തിന് സ്കോർ ചെയ്യാവുന്ന ഏറ്റവും മാക്സിമം റൺസ് 973 973 റൺസ് സ്കോർ ചെയ്തിട്ടുള്ള ഒരു താരം. ബൗണ്ടറികളുടെ കാര്യത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുള്ള ഒരു താരം. അങ്ങനെ വിരാട് കോഹ്ലിയുടെ പേരിൽ IPL ഇല്ലാത്ത റെക്കോർഡുകളില്ല. ഒരു പക്ഷേ ഫ്യൂച്ചറിലെ ഏതെങ്കിലുമൊക്കെ താരങ്ങൾ അത് ഓവർടേക്ക് ചെയ്തേക്കാം. പക്ഷേ IPLന്റെ ചരിത്രത്തിൽ പുതിയ ഒരു നിഘണ്ടു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിരാടിന് കഴിഞ്ഞിട്ടുണ്ട്. വിരാട് ചരിത്രം എഴുതിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും പേരിനോടൊപ്പം ചേർന്ന് IPL ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു പട്ടത്തിലേക്ക് എത്താൻ വിരാട് കോഹ്ലിക്കും സംഘത്തിനും കഴിഞ്ഞിട്ടേയില്ല. പലപ്പോഴും പല രീതിയിൽ അവർ വഴുതി വീണു. ചിലപ്പം ബൗളിംഗ് ആയിരിക്കും പ്രശ്നം, ബൗളിംഗ് നന്നാവുമ്പോൾ ബാറ്റിംഗ് ആയിരിക്കും പ്രശ്നം. മുൻനിര നന്നായി കളിക്കുമ്പോൾ മധ്യനിര വലിയ രീതിയിൽ തകർന്നു പോകുന്നു. അങ്ങനെ എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ റോയലായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ടൈമായിരുന്നു. എന്തായാലും ഈ തടസ്സങ്ങളെല്ലാം RCBയും സംഘമൊക്കെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ വർഷവും ഈ വർഷവും തുടരെ രണ്ടാം കിരീടത്തിൽ മുത്തമിടുമ്പോൾ അപമാനത്തിന്റെയും കൂകിവിളികളുടെയും കാലത്ത് നിന്ന് വിരാട് കോഹ്ലി എന്ന് പറയുന്ന താരം കയ്യടികളുടെ ഒരു കാലത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും കയ്യടികൾ കിട്ടാതിരുന്നിട്ടില്ല, അദ്ദേഹത്തിന് ഒരിക്കലും അപ്രിസിയേഷൻസുകൾ കിട്ടാതിരുന്നിട്ടില്ല. പക്ഷേ കിരീടം എന്ന് പറയുന്ന സ്വപ്നം നീണ്ടു നിന്നത് എന്നും വിരാട് കോഹ്ലിയുടെ മനസ്സിൽ വലിയൊരു സങ്കടമായിരുന്നു എന്ന് പുള്ളി തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു നേട്ടം കൈവരിച്ചതിൽ സന്തോഷത്തോടു കൂടി തന്നെ IPL കഥകൾക്ക് കൂടി നമ്മൾ ഇവിടെ കൊടിയിറക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. IPL കഥകൾ കൊടിയിറങ്ങുന്നു. പക്ഷേ ഇനി കൊടി കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്കാണ്. ടീമുകൾ ഓരോന്നും സെറ്റാണ്. ഹൃദയമിടിപ്പിന്റെ വേഗതയിൽ പന്ത് തട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ആവേശ പോരിന്റെ പോർക്കളത്തിലേക്ക് നമ്മളിതാ അങ്ങോട്ട് കടന്നുകൂടാൻ വേണ്ടിയിട്ടുമാണ്. കഥകളൊക്കെ വെയിറ്റിംഗ് ആണ്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനിമയിൽ കേട്ടുക.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്കൂൾ ബോർഡ്, an exclusive sports roundup show.
3: ചാമ്പ്യന്മാരെ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുമ്പോഴേ വീണ്ടും ആ ഒരു ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇപ്പം ഈ 2026 ചരിത്രം നോക്കുകയാണെങ്കിൽ നിലനിർത്തൽ ഇത്തിരി ട്രെൻഡായി വരുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക്, ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. 2025 UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയത് PSG. 2026 ആ ഒരു കിരീടത്തിൽ മുത്തമിടാൻ കഴിഞ്ഞത് PSG. 2024 T20 വേൾഡ് കപ്പ് മുത്തമിട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. 2026 T20 വേൾഡ് കപ്പിൽ മുത്തമിട്ടതും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ടത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആ ഒരു കിരീടത്തിൽ മുത്തമിട്ടതും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 വേൾഡ് കപ്പിൽ മുത്തമിട്ടത് അർജന്റീന. അപ്പം 2026 വേൾഡ് കപ്പിൽ മുത്തമിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും അർജന്റീന ഫാൻസിന്റെ ഇടയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു കരക്കമ്പയാണ്. തീർച്ചയായിട്ടും ഓരോ പ്രതീക്ഷകളും ഓരോ ഊർജ്ജങ്ങളും ഓരോ ടീമുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് എനർജി ഉള്ളൊരു കാര്യമാണ്. പക്ഷെ അവർ പറയുന്നത് അല്ലെങ്കിൽ അർജന്റീന ഫാൻസ് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണക്കുകൾക്കെല്ലാം അപ്പുറം പ്രതീക്ഷയോടുകൂടി 6th വേൾഡ് കപ്പിലേക്ക് ഇറങ്ങുന്ന ഒരൊറ്റ പേരാണ് അർജന്റീനയുടെ കരുത്ത്. ആ ഒരൊറ്റ പേരാണ് അവരുടെ ആത്മവിശ്വാസം, ലയണൽ മെസ്സി. മൈതാനത്ത് എപ്പോഴും മാന്ത്രികത കാണിക്കുന്ന ആ ഒരു മാന്ത്രികൻ കളത്തിലുള്ളിടത്തോളം കാലം ഞങ്ങൾ തകരില്ല, ഞങ്ങൾ തല താഴ്ത്തില്ല, തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഈ ഒരു ടീമിന്റെ സ്വപ്നങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിപ്പിക്കാൻ ആ ഒരു ഇന്ദ്രജാലക്കാരന് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അർജന്റീനയുടെ 26-അംഗ സംഘം കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. വേൾഡ് കപ്പ് പോരാട്ടങ്ങളിൽ പുതുമയുടെ പുതുയുഗം തീർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തുടരെ ആ ഒരു കിരീട ചരിത്രം എഴുതാനുള്ള ലക്ഷ്യത്തോടുകൂടി ഇറങ്ങുന്നത്. ഗ്രൂപ്പ് ജയിൽ അൾജീരിയ, ഓസ്ട്രിയ, ജോർദൻ തുടങ്ങിയവരാണ് അർജന്റീനയുടെ എതിരാളികളായി വരുന്നത്. ഈ ഒരു ടീമിനെ മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു കിടിലൻ കെമിസ്ട്രിയുള്ള ഒരുപാട് ഹൃദയം കൊണ്ട് ഒരുമിച്ച് കളിക്കുന്ന ഒരു ടീമാണെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അർജന്റീനൻ ടീമിന് ഒരു കിടിലൻ യൂണിറ്റി ഉണ്ട്. ടാക്ടിക്കലി കൃത്യമായ ഒരു പ്ലാനോടുകൂടിയായിരിക്കും സ്കലോണിയുടെ സംഘം കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. യുവത്വത്തിന് കൃത്യമായ അവസരങ്ങൾ കൊടുക്കുന്നു. പരിചയ സംബന്ധത്തിന്റെ കരുത്തായിട്ട് മെസ്സിയും ഒറ്റമണ്ടിയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഹൃദയം നിറഞ്ഞ് കളിക്കാനും അവിടെ ഉണ്ട്. പക്ഷേ അവരൊരു വലിയ മിസ്സിങ്ങിലാണ്. സാക്ഷാൽ ഏഞ്ചൽ ഡി മറിയാന്ന് പറയുന്ന ഒരൊറ്റ പേര് ഈ ഒരു ടീമിനോടൊപ്പം ഇല്ലാത്തത് അർജന്റീന ഫാൻസിന്റെ ഹൃദയടുപ്പ് പോലും കൂട്ടുന്നുണ്ടായിരിക്കാം. പലപ്പോഴും മത്സരങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് അയാളൊരു മാലാഖയായി മാറും. അയാൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പല ടൂർണമെന്റുകളിലും ടീമിന്റെ രക്ഷകനാകുന്നത് കണ്ടിട്ടുള്ളതാണ്. 2022 വേൾഡ് കപ്പിൽ ഉൾപ്പെടെ ആ മായാജാലങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു പേര് തീർച്ചയായിട്ടും മധ്യനിരയിൽ അർജന്റീനയുടെ കരുത്തിനെ വലിയ രീതിയിൽ ചോർത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അത് പറയുമ്പോൾ തന്നെ അർജന്റീന ഫാൻസ് തിരികെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പേടിയും വേണ്ട, അർജന്റീനയുടെ മധ്യനിര ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ ആ ഒരു മധ്യനിരയെ നയിക്കാൻ ഇപ്പോഴത്തെ താരങ്ങൾക്കും കഴിയും. എന്തായാലും അർജന്റീനയും തകർക്കട്ടെ, ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. കൂടെ ഞാൻ അച്ചുവാണ്.

0: ലോകകപ്പ് സ്വപ്നങ്ങളിലേക്ക് ബൂട്ട് കെട്ടി ഒരു മലയാളി തഹസിൻ മുഹമ്മദ് ജംഷീദ്. മകന്റെ ചരിത്ര നേട്ടത്തിന്റെ സന്തോഷം പങ്കുവെച്ച് പിതാവ് ജംഷീദ് ഈ ആഴ്ച സ്മാർട്ട് ടോക്കിൽ.
1: എന്നെ സംബന്ധിച്ചിടത്തോളം പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു പ്ലേസ് എന്ന് വെച്ചാൽ ഫുട്ബോൾ ഗ്രൗണ്ട് ആണ്. അവിടെ പോവാം, അവന്റെ കളി കാണാം, അവന് സപ്പോർട്ട് കൊടുക്കുക, ഇതാണ്. ഫുൾ ടൈം അവന്റെ കയ്യിൽ ഫുട്ബോൾ ഉണ്ടാവും. അവന് ഫുട്ബോൾ കാലിങ്ങനെ തട്ടി തട്ടി നടക്കുന്ന ചെറിയ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, പണ്ടത്തെ പഴയ വീഡിയോകള്.
0: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് അപ്പുണ്ണിക്കും നെസ്സിക്കും ഒപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel like you're home. In association with Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ. സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
3: ചാമ്പ്യന്മാര് വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുമ്പോഴേ വീണ്ടും ആ ഒരു ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇപ്പം ഈ 2026 ചരിത്രം നോക്കുകയാണെങ്കിൽ നിലനിർത്തൽ ഇത്തിരി ട്രെൻഡായി വരുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക്, ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. 2025 യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയത് പി എസ് ജി. 2026 ആ ഒരു കിരീടത്തിൽ മുത്തമിടാൻ കഴിഞ്ഞത് പി എസ് ജിക്കാണ്. 2024 T20 വേൾഡ് കപ്പ് മുത്തമിട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. 2026 T20 വേൾഡ് കപ്പിൽ മുത്തമിട്ടതും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ടത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആ ഒരു കിരീടത്തിൽ മുത്തമിട്ടതും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 വേൾഡ് കപ്പിൽ മുത്തമിട്ട്

സംഘം കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്, വേൾഡ് കപ്പ് പോരാട്ടങ്ങളിൽ പുതുമയുടെ പുതുയുഗം തീർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, തുടരെ ആ ഒരു കിരീട ചരിത്രം എഴുതാനുള്ള ലക്ഷ്യത്തോടുകൂടി ഇറങ്ങുന്നത്. ഗ്രൂപ്പ് ജെയിൽ അൾജീരിയ, ഓസ്ട്രിയ, ജോർദൻ തുടങ്ങിയവരാണ് അർജന്റീനയുടെ എതിരാളികളായി വരുന്നത്. ഈ ഒരു ടീമിനെ മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു കിടിലൻ കെമിസ്ട്രിയുള്ള ഒരുപാട് ഹൃദയം കൊണ്ട് ഒരുമിച്ച് കളിക്കുന്ന ഒരു ടീമാണെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അർജന്റീനൻ ടീമിന് ഒരു കിടിലൻ യൂണിറ്റി ഉണ്ട്. ടാക്ടിക്കലി കൃത്യമായ ഒരു പ്ലാനോടുകൂടിയായിരിക്കും സ്കലോണിയുടെ സംഘം കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. യുവത്വത്തിന് കൃത്യമായ അവസരങ്ങൾ കൊടുക്കുന്നു. പരിചയ സമ്പത്തിന്റെ കരുത്തായിട്ട് മെസ്സിയും ഒറ്റമണ്ടിയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഹൃദയം നിറഞ്ഞ് കളിക്കാനോ അവിടെ ഉണ്ട്. പക്ഷേ അവരൊരു വലിയ മിസ്സിങ്ങിലാണ്. സാക്ഷാൽ ഏഞ്ചൽ ഡി മറിയ എന്ന് പറയുന്ന ഒരൊറ്റ പേര് ഈ ഒരു ടീമിനോടൊപ്പം ഇല്ലാത്തത് അർജന്റീന ഫാൻസിന്റെ ഹൃദയെടുപ്പ് പോലും കൂട്ടുന്നുണ്ടായിരിക്കാം. പലപ്പോഴും മത്സരങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് അയാളൊരു മാലാഖയായി മാറും, അയാൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പല ടൂർണമെന്റുകളിലും ടീമിന്റെ രക്ഷകനാകുന്നത് കണ്ടിട്ടുള്ളതാണ്. 2022 വേൾഡ് കപ്പിൽ ഉൾപ്പെടെ ആ മായാജാലങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു പേര് തീർച്ചയായിട്ടും മധ്യനിരയിൽ അർജന്റീനയുടെ കരുത്തിനെ വലിയ രീതിയിൽ ചോർത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അത് പറയുമ്പോൾ തന്നെ അർജന്റീന ഫാൻസ് തിരികെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പേടിയും വേണ്ട, അർജന്റീനയുടെ മധ്യനിര ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ ആ ഒരു മധ്യനിരയെ നയിക്കാൻ ഇപ്പോഴത്തെ താരങ്ങൾക്കും കഴിയും. എന്തായാലും അർജന്റീനയും തകർക്കട്ടെ, ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. കൂടെ ഞാൻ അച്ചു ആണ്, റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോകകപ്പ് സ്വപ്നങ്ങളിലേക്ക് ബൂട്ട് കെട്ടി ഒരു മലയാളി തഹസിൻ മുഹമ്മദ് ജംഷീദ്. മകന്റെ ചരിത്ര നേട്ടത്തിന്റെ സന്തോഷം പങ്കുവെച്ച് പിതാവ് ജംഷീദ് ഈ ആഴ്ച സ്മാർട്ട് ടോക്കിൽ.
1: എന്നെ സംബന്ധിച്ചിടത്തോളം പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു പ്ലേസ് എന്ന് വെച്ചാൽ ഫുട്ബോൾ ഗ്രൗണ്ട് ആണ്. അവിടെ പോവാം, അവന്റെ കളി കാണാം, അവന് സപ്പോർട്ട് കൊടുക്കുക, ഇതാണ്. ഫുൾ ടൈം അവന്റെ കയ്യിൽ ഫുട്ബോൾ ഉണ്ടാവും. അവന് ഫുട്ബോൾ കാലിങ്ങനെ തട്ടി തട്ടി നടക്കുന്ന ചെറിയ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, പണ്ടത്തെ പഴയ വീഡിയോകൾ.
0: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് അപ്പുണ്ണിക്കും നെസ്സിക്കും ഒപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ. ബ്രോട്ട് ടു യു ബൈ
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്. ജസ്റ്റ് ഫീൽ ലൈക്ക്
0: യു ഇൻ അസോസിയേഷൻ വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: ഒരു പേര് ഒരു ടീമിന് മുഴുവൻ, ഒരു ടീമിന്റെ ആരാധക കൂട്ടത്തിന് മുഴുവൻ ആവേശം നൽകാൻ കഴിയും. ചില പേരുകൾക്ക് അതിന് കഴിയും. അങ്ങനൊരു പേരും അങ്ങനൊരു ടീമും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തി വരുന്ന സമയത്ത് പറങ്കിപ്പടയിലേക്ക് നമ്മൾ പോയി, ലയണൽ മെസ്സിയുടെ അർജന്റീനയിലേക്ക് നമ്മൾ പോയി, ഇനി നേരെ പോകുന്നത് നെയ്മറിന്റെ ബ്രസീലിലേക്കാണ്. പരിക്കയാളെ നല്ല രീതിയിൽ തളർത്തിയിട്ടുണ്ട് എന്ന് പലരും വിമർശനങ്ങൾ കൊണ്ട് എഴുതി തള്ളുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രതിഭയ്ക്കൊത്ത പ്രകടനങ്ങൾ ഈ പരിക്കിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു സംശയം പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ ബ്രസീൽ ആരാധകർ ഹൃദയത്തിൽ നിന്ന് പറയുന്നുണ്ടാവും, ആ പേര് ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ധൈര്യം. ആ പരിക്കുകളുടെ പ്രശ്നങ്ങളെ മാറ്റി നിർത്തി കളത്തിലേക്ക് അയാൾ അദ്ദേഹത്തിന്റെ സംഹാര താണ്ഡവമാടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിന് ഈ ഒരു സീസണിൽ ചരിത്രം എഴുതാൻ കഴിയും. വീണ്ടും അവർ കുതിക്കും ഒരുപാട് ആവേശത്തോടുകൂടി. വേൾഡ് കപ്പിന്റെ ടൂർണമെന്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ടീം, ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയിട്ടുള്ള ഒരു ടീം, വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഒരിക്കൽ പോലും വേൾഡ് കപ്പിന്റെ ഭാഗമാകാതിരുന്നിട്ടില്ലാത്ത ടീം, അതായത് എല്ലാ വേൾഡ് കപ്പ് സീസണുകളുടെയും ഭാഗമായിട്ടുള്ള ടീം, പ്രതാപകാലത്തെ പകിട്ടൊന്നുമില്ല ഈ ഒരു ടീമിനെന്ന് പലരും എഴുതി തള്ളുമ്പോഴും ഒരൊറ്റ കാര്യം അട്ടിവരെ ഇട്ട് പറയാൻ വേണ്ടിയിട്ട് ബ്രസീൽ ഫാൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ആൻസലോട്ടിയും സംഘവും എത്തുന്നത് വെറുതെ കളിച്ചു പോകാനല്ല, കളത്തിൽ നിറയാൻ വേണ്ടിയിട്ടാണ്, കിരീടമെന്ന് പറയുന്ന സ്വപ്നവുമായിട്ടാണ്. ക്ലബ് ഫുട്ബോളിൽ തകർത്ത് കളിക്കുന്ന ഒത്തിരി താരങ്ങൾ ഈ ഒരു ടീമിന്റെ ഭാഗമായിട്ടുണ്ട്. 5 തവണ വിശ്വ കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ള ഒരു ടീമാണ്. ഫുട്ബോൾ ലോകത്ത് 100 ആണ്ടുകളോളം ഓരോ ആരാധകരുടെയും ഹൃദയത്തിൽ ഈ മഞ്ഞപ്പടയ്ക്ക് കൂടുകൂട്ടിയിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ 10 ആണ്ടുകളോളം അവർ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരുപടി വമ്പൻ താരങ്ങളെ കൊണ്ടാണ്. റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും തുടങ്ങിയ ഓരോ താരങ്ങളും നമ്മുടെ ഹൃദയത്തിലൂടെ പന്ത് കെട്ടിയിട്ടില്ലേ. 2014 സ്വന്തം നാട്ടിലെ കപ്പിനരികിലെത്തിയെങ്കിലും സെമിയിൽ ജർമ്മനിക്ക് മുന്നിൽ തകർന്നടിഞ്ഞു. അതുപോലെ 2018 2022 ക്വാർട്ടറിനപ്പുറം പോകാനായില്ല. ഇക്കുറി കിരീടം നേടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ബ്രസീൽ. ലോകകപ്പിൽ ഗ്രൂപ്പ് സി പോരാട്ടങ്ങളിലായിരിക്കും ബ്രസീൽ നിറഞ്ഞു നിൽക്കുന്നത്. മൊറോക്ക, ഹെയ്ത്തി, സ്കോട്ട്ലൻഡ് ടീമുകളാണ് മറ്റംഗങ്ങളായിട്ട് വരുന്നത്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കാനായിരിക്കും ബ്രസീലിന്റെ ഏറ്റവും വലിയ സ്വപ്നവും ലക്ഷ്യമൊക്കെ. എന്തായാലും വലിയ സ്വപ്നങ്ങളുമായിട്ട് നെയ്മറിന്റെ ബ്രസീൽ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മികച്ച പോരാട്ടങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ. പ്രതീക്ഷകളോടുകൂടി കാത്തിരിക്കാം. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കൂടെ ഞാൻ അച്ചു ആണേ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
4: സ്കോർ ബോർഡ് എന്ന് ഫുട്ബോൾ മൈതാനത്തോടെ ഇങ്ങനെ പന്ത് തട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു ടൈമാണ്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം കൂടെ ഞാൻ അച്ചുവാണ്. പക്ഷെ ഞാൻ നേരെ ഫുട്ബോൾ മൈതാനത്ത് നിന്ന് പുറത്തോട്ടിറങ്ങാൻ വേണ്ടിയിട്ട് പോകണം. ക്രിക്കറ്റ് മൈതാനം വരെ പോയിട്ട് വരാം. ക്രിക്കറ്റിലാണ് തുടങ്ങിയത്, ഫുട്ബോളിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. വേൾഡ് കപ്പിന്റെ ആവേശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ. പക്ഷെ മറ്റൊരു വേൾഡ് കപ്പ് കൂടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ആ ഒരു വേൾഡ് കപ്പിന്റെ കൂടെ കൗണ്ട് ഡൗൺ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. യെസ്, T20 വേൾഡ് കപ്പ്, വനിതകളുടെ T20 വേൾഡ് കപ്പ്. ക്രിക്കറ്റിന് വലിയ രീതിയിൽ സ്ഥാനം കിട്ടുന്ന, ക്രിക്കറ്റിന് ഒരുപാട് ആരാധകരുള്ള ഈ ഒരിടത്തും T20 വേൾഡ് കപ്പ്, വനിതകളുടെ വേൾഡ് കപ്പ് എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ വനിതാ താരങ്ങൾക്ക് എത്രമാത്രം റെസ്പെക്റ്റും സ്നേഹവും പുരുഷ താരങ്ങളോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. പക്ഷെ കാലം മാറുന്നുണ്ട്, വലിയ രീതിയിൽ വനിതാ ക്രിക്കറ്റിന് ഒരു സ്ഥാനം ലഭിക്കുന്നുണ്ട്. ഈവൻ വനിതാ ക്രിക്കറ്റിന്റെ IPL ഫോർമാറ്റുള്ള WPLന് പോലും വലിയ രീതിയിലുള്ള ആരാധകരെയും കാഴ്ചക്കാരെയും കിട്ടുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് ക്രിക്കറ്റിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വലിയ രീതിയിൽ കുറയുന്നതിന് ഏറ്റവും വലിയ കണക്കുകളാണ്. പക്ഷേ ഈ തവണ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് സ്റ്റാർ സ്പോർട്സ് എടുത്തിട്ടുള്ള ഒരു പ്രൊമോ ഉണ്ട്. ഗംഭീര പ്രൊമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര പ്രൊമോ, ഒരു വലിയ ആശയം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചെറിയൊരു തോട്ടാണ്, ആ ഒരു തോട്ട് എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാം, ഇത് മനോഹരമായി പലരുടെയും കാഴ്ചപ്പാടുകളെ തിരുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രൊമോ ആണെന്നുള്ളത്. സംഭവം വളരെ സിമ്പിളാണ്. അതായത് ഒരു ഫ്ലൈറ്റ് വരുന്നു, ഫ്ലൈറ്റിൽ പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് വരുന്നു, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആ ഫ്ലൈറ്റിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പം എക്സൈറ്റഡ് ആയിട്ട് ഒരു അച്ഛനും മകനും അടുത്തെടുത്തിരിക്കുകയാണ്. അച്ഛൻ പറയുന്നത്, യെസ്, വേൾഡ് ചാമ്പ്യൻസ് ഇതാ വരികയാണ്, ഇന്ത്യൻ ടീം വരികയാണെന്നുള്ളത്. പെട്ടെന്ന് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ, വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ഹർമീത് പ്രീത് കൗർ ആ ഒരു ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. അത് കാണുമ്പോൾ അച്ഛൻ്റെ മുഖത്തൊരു നിരാശയാണ്. ഓ, ഇന്ത്യൻ വനിതാ ടീമാണ്, മെൻസ് ടീം അല്ല എന്നുള്ള ഒരു രീതിയിൽ. പക്ഷേ അവിടെ എക്സൈറ്റഡ് ആകുന്നത് ആ മകനാണ്. മകൻ പെട്ടെന്ന് എക്സൈറ്റഡ് ആയിട്ട് ഓരോ താരങ്ങളുടെയും പേരിങ്ങനെ വിളിച്ചു പറയാണ്. ഈ താരമുണ്ടോ ആ താരമുണ്ടോ എന്നുള്ള രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റ് കാണിക്കുകയാണ്. അച്ഛൻ ഞെട്ടുന്നു, മകൻ ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ആശ്ചര്യത്തോടു കൂടി നോക്കുന്നു. പെട്ടെന്ന് അച്ഛന് മനസ്സിലാകുന്നു, ഇന്ത്യൻ റെപ്രസെൻ്റ് ചെയ്ത് കളത്തിലേക്ക് ഇറങ്ങുന്ന താരങ്ങളാണ് അവർ. അവരിപ്പോൾ വനിതാ ടീമാണോ പുരുഷ ടീമാണോ എന്നുള്ളതല്ല നോക്കേണ്ടത്, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്കൊരു കയ്യടികളോടുകൂടി അവരെ അവിടേക്ക് വരവേൽക്കുക, അത് തൻ്റെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഒരുപാട് സ്നേഹത്തോടുകൂടി അദ്ദേഹവും കൂടി അതിനോടൊപ്പം ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ചില കാഴ്ചപ്പാടുകൾ മാറാനുള്ളതാണ്. അതൊരു പക്ഷേ ഏത് തലമുറയിലുള്ളവരാണ് ആ കാഴ്ചപ്പാടുകൾ മാറ്റാൻ നമുക്ക് പ്രോത്സാഹനമാകുന്നത് എന്നുള്ള ഒരു കൊച്ചു ചോദ്യമല്ല, വലിയ ചോദ്യം തന്നെയാണ്. ഇവിടെ ഒരു കൊച്ചുകുട്ടിയാണ് ആ ഒരു കാഴ്ചപ്പാട് മാറാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനവും പ്രചോദനവും ആകുന്നത്. ആ ഒരു പ്രചോദനവും പ്രോത്സാഹനവും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു അച്ഛൻ മാറാൻ കാണിച്ചത് തന്നെയാണ് ഏറ്റവും വലിയൊരു മാറ്റം. ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഏത് ഗെയിമുകളാണെങ്കിലും വേർതിരിവുകളുടെ കാലം ഇനിയില്ല, അതാണ് ഈ ഒരു പരസ്യം പറയുന്നത്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ ദി സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: ആവേശത്തിന്റെ പൊടിപൂരത്തിലേക്കുള്ള കൗണ്ട് ഡൗൺ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ദിവസങ്ങളുടെ വിരലിലെണ്ണാവുന്ന മാത്രം ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പാണ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് തൊട്ടരികിൽ ഖത്തറിൽ ഈ നടന്നിട്ടുള്ള വേൾഡ് കപ്പിന് കൊടിയിറങ്ങിയിട്ട് 4 വർഷമായെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു വേൾഡ് കപ്പ് കാണാൻ കഴിയുമെന്നുള്ള പലരുടെയും, കഴിയുമോ എന്നുള്ളൊരു ചോദ്യത്തിന് പലർക്കും ഉത്തരം നൽകിയത് ഖത്തർ വേൾഡ് കപ്പായിരിക്കും. അത്രമാത്രം സ്നേഹത്തോടു കൂടി ഈ ഒരു ഗെയിമിനെ മനസ്സിലേറ്റിയിട്ടുള്ള പലരും, സാധിക്കുന്ന പല ആളുകളും പോയി കണ്ടിട്ടുള്ളൊരു വേൾഡ് കപ്പാണ്, ഭാഗമായിട്ടുള്ളൊരു വേൾഡ് കപ്പാണ്. ഒരുപാട് പേരുടെ ആഗ്രഹം പോലെ തന്നെ അർജന്റീന കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ളൊരു വേൾഡ് കപ്പാണ്. എന്തായാലും ഒരു പുതിയ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ എല്ലാ ടീമുകളും അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായൊരു നിരയുമായി തന്നെയാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഏത് ടീമാണ് ഏറ്റവും ടോപ്പ് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഒരു ഉത്തരം പറയുന്നില്ല, പക്ഷെ എല്ലാ ടീമുകൾക്കും അവരുടേതായ കരുത്തുണ്ട്. മധ്യനിരയിലും മുൻനിരയിലും ഡിഫൻസിലും ഒക്കെ അവരുടേതായ തന്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഓരോ ടീമുകളും കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു വേൾഡ് കപ്പിൽ ഏത് ടീമായിരിക്കും എല്ലാവരെയും ഞെട്ടിക്കാൻ പോകുന്ന കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരുപാട് ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിന് കാത്തിരിക്കുന്നത്. ഏറ്റവും മികച്ച പോരാട്ടങ്ങൾക്ക് വിജയം നേടാൻ വേണ്ടിയിട്ട് കഴിയട്ടെ, ഏറ്റവും മികച്ച പോരാളികൾ വിജയത്തിന്റെ മധുരം നുണയട്ടെ എന്നൊക്കെ ഉള്ളതാണ്. വമ്പൻ പോരാട്ടത്തിന്റെ പോരാട്ട വീര്യത്തോടുകൂടി കളത്തിലേക്ക് ഇറങ്ങുന്ന ഇതിഹാസങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഫുട്ബോൾ ലോകം എന്നും സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന 2 സൂപ്പർ ലെജൻഡുകൾ അവരുടെ ഏറ്റവും അവസാന വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ബൂട്ട് കിട്ടുകയാണ്. കഴിഞ്ഞ തവണ 2022 ലയണൽ മെസ്സിക്ക് ആ ഒരു സന്തോഷം, അതായത് വേൾഡ് കപ്പിന്റെ ഒരു അഭിമാനം തേടിയെത്തിയെങ്കിൽ, ഈ തവണ ക്രിസ്റ്റ്യാനോ റൊണാൾഡോവും ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പറങ്കിപ്പടയുടെ ടീമും ഈ തവണ ശക്തമാണ്. നേരത്തെ നമ്മൾ ടീമുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അവരുടെ ഏറ്റവും അവസാന പോരാട്ടത്തിന് വേണ്ടിയിട്ട്, വേൾഡ് കപ്പ് വേദിയിലെ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അത് കുറച്ച് സ്പെഷ്യലായിരിക്കും. കാരണം ഇത്രമാത്രം ഇത്രയും കാലം ശക്തമായിട്ട് 2 ഫുട്ബോൾ താരങ്ങൾ അവരുടെ ഐതിഹാസിക യാത്ര ഒരുമിച്ച് നടത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇവർ രണ്ടുപേരും തമ്മിൽ വലിയൊരു ഫാൻ ഫൈറ്റ് ഉണ്ടാവും, ഇവർ തമ്മിലല്ല, ഇവരുടെ ഫാൻസ് തമ്മിലൊരു ഫാൻ ഫൈറ്റ് ഉണ്ടാവും. ഇവരിൽ ആരാണ് റിയൽ ഗോട്ട് എന്നുള്ളൊരു ചോദ്യം എല്ലാ കാലവും ഉയർന്നു നിൽക്കുന്നുണ്ടാകാം. അതിന് പല രീതിയിലുള്ള തിയറീസ് ഉണ്ടാകാം, പല രീതിയിലുള്ള ഉത്തരങ്ങൾ ഉണ്ടാകാം, അതൊക്കെ ഓക്കെ. പക്ഷെ ഇവര് രണ്ടുപേരും നമ്മളുടെ ഹൃദയത്തിൽ നേടിയെടുത്ത ഒരു ഇടമുണ്ടല്ലോ, അതുപോലെ ഇനി ആരൊക്കെ നേടിയെടുക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. നേടിയെടുത്തേക്കാം, എടുക്കും, ഇന്ന പേരുകളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പുതിയ പുതിയ പേരുകളൊക്കെ പലരും പറയുന്നുണ്ടാകാം. പക്ഷെ ഇവർ ക്രിയേറ്റ് ചെയ്തൊരു മാജിക് സംതിങ് സ്പെഷ്യൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഏതായാലും വേൾഡ് കപ്പിൻ്റെ ആവേശ പൂരികളിലേക്ക് നമ്മൾ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മളുടെ സ്കോർ ബോർഡിൽ ഫുൾ വേൾഡ് കപ്പിൻ്റെ ആവേശമായിരിക്കും. ഓരോ മത്സരങ്ങളിലെയും ഏറ്റവും മനോഹരമായ നിമിഷങ്ങളൊക്കെ നമ്മൾ ഒപ്പിയെടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. സോ വേൾഡ് കപ്പിൻ്റെ ഒരു കംപ്ലീറ്റ് റൗണ്ട് ടപ്പുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നും മറക്കണ്ട. സോ സ്നേഹത്തോടു കൂടി ഇന്നത്തെ സ്കോർ ബോർഡ് വൈൻഡപ്പ് ചെയ്ത് ഞാനങ്ങോട് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു ടൈമാണ്. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സ്കോർ ബോർഡിൻ്റെ ടൈമായിരുന്നു. ടാറ്റ.

റെഡി റെഡി റെഡി മീൽസ് റെഡി. എന്താണ് ഊണ് പരിപാടി? എന്താണ് ഊണ് കാലമായോ അല്ലെങ്കിൽ ബിരിയാണി കാലമായോ? സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം കുക്ക് ചെയ്യുന്നത്? തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പാചക പരീക്ഷണങ്ങളുടെ എന്താ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു റൈസ് വെച്ച് തന്നെ അങ്ങ് തുടങ്ങുവാണ്. നിറത്തിലും ഗുണത്തിലും ഒക്കെ കേമനായിട്ടുള്ള ഒരു ബീറ്റ്റൂട്ട് റൈസ് ആണ് ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ചോറും ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ടും പച്ചമുളകും ചേർത്ത ഈ വിഭവം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത് ഉച്ചഭക്ഷണത്തിന് ഏറ്റവും മികച്ചതായ ഒരു വിഭവമാണ്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ നൽകാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്? കൈമ അരി വേണം, ഒരു 200 ഗ്രാം എടുത്തോളൂ. ബീറ്റ്റൂട്ട് പൊടിയായി അരിഞ്ഞത് ഒരു 100 ഗ്രാം വേണം. എണ്ണ വേണം 2 വലിയ ടേബിൾ സ്പൂൺ. തക്കാളി വേണം ഒരു ചെറുത് പൊടിയായിട്ട് അരിഞ്ഞത്. സവാള ഒരു 150 ഗ്രാം പൊടിയായിട്ട് അരിഞ്ഞത്. വെളുത്തുള്ളിയും വേണം ഒരു 3 അല്ലി പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ പുതിനയില, അതുപോലെ തന്നെ മല്ലിയില അതും എടുത്തു വയ്ക്കുക. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ, നെയ്യ് 25 മില്ലിയാണ് വേണ്ടത്. അരി കഴുകി 30 മിനിറ്റ് കുതിർത്താൻ വെക്കണം. അതിനുശേഷം ബീറ്റ്റൂട്ട് വേവിച്ച് അരച്ചെടുക്കണം. പാനിൽ എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നാലാമത്തെ ചേരുവകളായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി അരിഞ്ഞതും അതുപോലെ തന്നെ സവാള ഒരു 150 ഗ്രാം അരിഞ്ഞില്ലായിരുന്നു, അതും അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം അത് വേവിക്കുക. പിന്നെ അടുപ്പിൽ നിന്ന് വാങ്ങി അത് മയത്തിലൊന്ന് അരച്ചെടുക്കണം. പിന്നീട് കുക്കറിൽ അല്പം എണ്ണ ചൂടാക്കി അരപ്പ് ചേർത്ത് വഴറ്റിയ ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴച്ചു കൊടുക്കുക. ഇതിലേക്ക് ബീറ്റ്റൂട്ട് പേസ്റ്റും കോണും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പീസും ചേർത്തിളക്കി കൊടുക്കുക. അരി ചേർത്തിളക്കി ചെറു തീയിൽ 5 മിനിറ്റാണ് വേവിക്കേണ്ടത്. ഇതിലേക്ക് അരിയുടെ 1.5 ഇരട്ടി അളവിൽ ചൂടുവെള്ളമൊഴിച്ച് ഒരു കുക്കറിൽ അടച്ച് 1 വിസിൽ മാത്രം വരെ വേവിക്കണം. ഒരൊറ്റ വിസിൽ മതിയേ. പിന്നീട് ഒരു 10 മിനിറ്റ് ചെറു തീയിൽ വെച്ച ശേഷം തീ അണയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് ചോറ് ഫോർക്ക് കൊണ്ട് മെല്ലെ വിടർത്തിയിടണം. നെയ്യ് തൂവി നമുക്ക് വിളമ്പിക്കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ വളരെ രസകരമായ രുചികരമായ പിങ്ക് നിറത്തിലുള്ള, പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, പിങ്ക് നിറത്തിലുള്ള ബീറ്റ്റൂട്ട് റൈസ്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

വ്യത്യസ്തത അതെന്നും മീൽശ്രെഡിയുടെ മുഖമുദ്രയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെയധികം സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ തനിമയാർന്ന രുചിയിൽ ചേർത്ത് ഒരു സ്പെഷ്യൽ താറാവ് റോസ് ക്രംഗിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താറാവ് 1 കിലോ വേണം, കുരുമുളക് 1 വലിയ സ്പൂൺ വേണം, മഞ്ഞൾപ്പൊടി വേണം 1 ചെറിയ സ്പൂൺ, കറുവാപ്പട്ട, ഗ്രാമ്പു, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, തിളച്ച വെള്ളം വേണം 2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന് വേണം, സവാള 2 എണ്ണം വേണം, വച്ചൽമുളക് 1 4 എണ്ണം വേണം, കറിവേപ്പില 1 4 തണ്ട് എടുത്തു. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മൈക്രോവേവ് ഓവൻ 180°C ചൂടാക്കിയിടുക. അതിനുശേഷം താറാവ് വൃത്തിയാക്കി വലിയ കഷ്ണങ്ങളാക്കണം, അതിൻ്റെ വാലറ്റ് അങ്ങ് കളഞ്ഞേക്കട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്ന 2-ാമത്തെ ചേരുവകളായിട്ടുള്ള കുരുമുളക് 1 വലിയ സ്പൂൺ, മഞ്ഞൾപ്പൊടി, കറുവാപ്പട്ട, ഗ്രാമ്പു, മല്ലിപ്പൊടി, ഇതെല്ലാം ഒന്ന് മയത്തിൽ അരച്ചു വെക്കുക. പ്രഷർ കുക്കറിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് താറാവ് കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കിയ ശേഷം തിളച്ച വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. കുക്കർ അടച്ച് 1-20 മിനിറ്റ് വരെ വേവിക്കാനായിട്ട് വെക്കുക. നന്നായി വെന്ത ശേഷം ഗ്രേവിയിൽ നിന്നും കഷ്ണങ്ങൾ മാത്രം എടുത്ത് ട്രേയിൽ നിരത്തി ചൂടാക്കിയിട്ടിരിക്കുന്ന അവലിലേക്ക് വെച്ച് ഒരു ഇളം ബ്രൗൺ നിറം ആകുന്നത് വരെ ഗ്രില്ല് ചെയ്യുക. വിളമ്പാനുള്ള പാത്രത്തിലാക്കി 5-ാമത് നമ്മൾ എടുത്തു വെച്ച ചേരുവയായ സവാളയും പച്ചൽമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് വറുത്തെടുത്ത് അലങ്കരിച്ച് നമ്മുടെ ആ ഗ്രേവി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ ഗ്രേവിക്കൊപ്പം വിളമ്പാവുന്നതാണ്. ഊണിനാണേലും ശരി, അപ്പത്തിനാണേലും ശരി, അല്ലെങ്കിൽ എന്താ നമുക്ക് മലയാളികളുടെ ഇഷ്ടപ്പെട്ട പൊറോട്ട, നാൻ, ബ്രെഡ്, എന്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ താറാവ് റോസ്റ്റ് കം ഗ്രിൽ, അല്ല ഗ്രിൽ കം റോസ്റ്റ്. മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: എനിക്കറിയാം എന്താ വരുമെന്ന്. നീ വിളിക്ക്, നമുക്ക് നോക്കാം.
3: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മട്ടൺ എന്ന വിഭവത്തോട് മലയാളികൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗൾഫിലൊക്കെ വന്നതിന് ശേഷമാണ് മട്ടൺ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇതാ ഒരു തനി നാടൻ മട്ടൺ പെരട്ട് റെഡിയാവുകയാണ്. ആവശ്യമായ ചേരുവകൾ, മട്ടൺ വേണം, ഒരു 400-450 ഗ്രാം എടുത്ത് വെച്ചോളൂ, ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ നുറുക്കി വയ്ക്കുക. ജീരകം പൊടി ഒരു ചെറിയ സ്പൂൺ വേണം, മുളക് പൊടി വേണം ഒരു ചെറിയ സ്പൂൺ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങാനീര്, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ, വെളിച്ചെണ്ണ, വെളുത്തുള്ളി, ഇഞ്ചി, അതൊരു ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിയുക. സവാള ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, അത് ഒരു സവാള മതി. അതുപോലെ തന്നെ കറിവേപ്പില വേണം 2 ഉപ്പ് വേണം ആവശ്യത്തിന്, കുരുമുളക് പൊടി. ഒരു
1: പുണ്യവചനങ്ങളിലൂടെ ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക. നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

തേങ്ങാപ്പാലിൽ ഒരു നാടൻ ചെമ്മീൻ കറി എങ്ങനെയുണ്ടാവും? ഔ പൊരിക്കുന്നേ. മീൽ സ്റ്റഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ചെമ്മീൻ എടുക്കൂ 1/2 kg, തേങ്ങാപ്പാൽ വേണം 2/2 ഒരു കപ്പ്, 1/2 cup ചെറിയ ഉള്ളി വേണം 10-15 cm, ഇഞ്ചി ഒരു കഷ്ണം വേണം, വെളുത്തുള്ളി ഒരു 6 ടെല്ലി വെച്ചോളൂ, പച്ചമുളക് ഒരു 2-3 എണ്ണം വേണം, തക്കാളി 1/2 വേണം, മുളക് പൊടി ഒരു 1/2 teaspoon, മല്ലിപ്പൊടി ഒരു 1 teaspoon വേണം, മഞ്ഞൾപ്പൊടി ഒരു 1/2 teaspoon വേണം, മുളക് പൊടി ഒരു 1/2 teaspoon വേണം, കുടംപുളിയും അല്ലെങ്കിൽ വാളംപുളി ഇത് ആവശ്യത്തിന് വേണം, വെളിച്ചെണ്ണ ഒരു 2 tablespoons എടുത്ത് വെച്ചോളൂ, കടുക് ഒരു 1/2 teaspoon മതി, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മൺചട്ടിയിലോ പാനിലോ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 10-15 ചെറിയ ഉള്ളി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ ചേർത്ത് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് ചെറിയ തീയിൽ അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അരിഞ്ഞു വെച്ച തക്കാളിയും വൃത്തിയാക്കിയ ചെമ്മീനും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം 2/2 തേങ്ങാപ്പാലും കുടംപുളിയും, പ്രത്യേകം ശ്രദ്ധിക്കുക കുടംപുളിയും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ചെമ്മീൻ വേവിക്കുക. ചെമ്മീൻ വെന്ത് ഒരു മസാല കുറുകി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 pound ചേർത്ത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. പിന്നെ അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒന്ന് കറിവേപ്പില കയ്യിൽ തന്നെ ഒന്ന് തിരുമിയും അതിൻ്റെ മുകളിലേക്ക് തൂവി അതിൻ്റെ തീ അണയ്ക്കുക. നല്ല തേങ്ങാപ്പാൽ മണക്കുന്ന ഒരു ചെമ്മീൻ കറി റെഡിയായിരിക്കാൻ പോരട്ടെ ഒരു 4 apples ചൂടോടെ. മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പുണ്ണിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്.

നമസ്കാരം, അസ്സലാമലൈക്കും. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ് കൂടെയുള്ളത്. ഞാൻ ആശിയാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്നൊരു വെള്ളിയാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാപ്പിള പാട്ടുകളൊക്കെ ഇഷൽ ഖത്തറിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. സോ മാപ്പിള പാട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒത്തിരി ഒത്തിരി ഒത്തിരി ഗാനങ്ങളുണ്ട് അല്ലെ. ഒരുപാട് വർഷങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ മാപ്പിള പാട്ടുകൾ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. അവിടെ നിന്നും വിവാഹവേദിയിലും യുവജനോത്സവങ്ങളിലും അതുപോലെ സിനിമയിലേക്കുമൊക്കെ മാത്രമായി പോയിരിക്കുകയാണ് മാപ്പിള പാട്ടുകൾ. ഇന്നും മലബാറിൽ വിവാഹ നാളുകളിൽ രാവിനെ പകലാക്കുന്ന മാപ്പിളപ്പാട്ട് ഗാനമേളകൾ പതിവാണല്ലേ. ഒരു സംസ്കാരത്തിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുന്ന മനോഹരമായ സംഗീത സംസ്കാരമാണ് മാപ്പിളപ്പാട്ടുകൾ. ആ മാപ്പിളപ്പാട്ടുകളുടെ ചരിത്ര വഴികളിലൂടെയാണ് ഇന്ന് ഇഷൽ ഖത്തറിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് നല്ലൊരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
3: തീരാവുന്നേ ഇപ്പൊ നിനക്കുള്ളൂ, അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1954 ഇറങ്ങിയ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ഒരു സിനിമ, പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ. ആ സിനിമയിലാണ് ആദ്യമായി മലയാള സിനിമയിലെ ഒരു മാപ്പിളപ്പാട്ട് വരുന്നത്. ഈ ഗാനം അറിയാത്തവര് തന്നെ ചുരുക്കമായിരിക്കും അല്ലെ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ ഗാനം കെ രാഘവൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തി ആലപിച്ചത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയായിരുന്നു. മലയാള സിനിമയിൽ പിന്നീട് മാപ്പിളപ്പാട്ടുകളുടെ വസന്തം സൃഷ്ടിക്കാൻ രാഘവൻ മാസ്റ്റർക്കായിട്ടുണ്ട്. സിനിമയിലെ ആദ്യ മാപ്പിളപ്പാട്ടിന് ഈണം നൽകി ആലപിച്ച രാഘവൻ മാസ്റ്ററുടെ കാര്യം പോലെ തന്നെയാണ് പി ഭാസ്കർ മാഷിന്റെയും. ആദ്യമായി ഒരു മാപ്പിളപ്പാട്ട് മലയാള സിനിമയിൽ വരുമ്പോൾ അതിന് വരികൾ എഴുതിയതും സിനിമയുടെ സംവിധായകന്റെ തൊപ്പി തലയിലണിഞ്ഞതും ഭാസ്കർ മാഷ് എന്ന സ്നേഹപൂർവ്വം മലയാളക്കാരെ വിളിക്കുന്ന പി ഭാസ്കരനായിരുന്നു. ഭാസ്കരൻ മാഷും രാഘവൻ മാഷും നൽകിയ തുടക്കം പിഴച്ചില്ല. പിന്നീട് അവിടെ നിന്നും മലയാള സിനിമയിലേക്ക് വന്ന മാപ്പിളപ്പാട്ടുകൾ ഒട്ടനവധിയാണ്. അതിലേക്ക് വരാം. അതിനു മുൻപ് നല്ല മുഞ്ചുള്ളൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
0: Huawei App Gallery. Countdown started. ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോ സുന 91.7 FM-ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഇന്ന് ഏതൊരു മാപ്പിള പാട്ടിന്റെ ആരാധകനും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പഴമയുടെ മാധുര്യം തുളുമ്പുന്ന കുറച്ച് മാപ്പിള പാട്ടുകൾ ഉണ്ടാകും. അതിലേറെയും രാഘവൻ മാസ്റ്ററാണ് സംഗീതം നിർവഹിച്ചത് എന്ന് എത്ര പേര് ഓർക്കുന്നു എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ഞാൻ ആ പാട്ടുകളുടെ ലിസ്റ്റ് പറയുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ പാട്ടുകൾ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാവും. കായലരികത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതുപോലെ തന്നെ അഹദൂന്റെ തിരുനാമം, നാദാപുരം പള്ളിയിലെ തുടങ്ങിയ ഒരു പിടികാനങ്ങൾ. വി ടി മുരളി എന്ന പേര് മലയാള സംഗീത ആസ്വാദകരുടെ മനസ്സിൽ തുന്നിച്ചേർത്തത് മാസ്റ്റർ ഈണം നൽകിയ ഓത്തു പള്ളിയിൽ അന്ന് നമ്മൾ തുടങ്ങുന്ന ഈ ഒരൊറ്റ മാപ്പിളപ്പാട്ടാണെന്ന് ആലോചിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം മാപ്പിളപ്പാട്ടിന്റെ മലയാളക്കരയിലെ സ്വീകാര്യത. അതിലേക്ക് വരാം. അതിനു മുൻപ് നല്ല മുഞ്ചുള്ളൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. അഹദൂന്റെ തിരുനാമം, ഈ ഗാനം ഒരിക്കലെങ്കിലും കേൾക്കാത്തവർ കുറവായിരിക്കും അല്ലെ. സലാം കാരശ്ശേരി നിർമ്മിച്ച് 1979-ൽ പുറത്തിറങ്ങിയ 14-ാം രാവ് എന്ന സിനിമയിലെ ഈ മനോഹര ഗാനം നിലമ്പൂർ ഷാജി എന്ന പ്രമുഖ ഗായകന്റെ ശബ്ദത്തിലൂടെയാണ് നമ്മൾ ആദ്യമായി കേട്ടത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ രാഘവൻ മാസ്റ്റർ സംഗീതം പകർന്ന ഈ ഗാനം പിന്നീട് അങ്ങോട്ട് വേദികളായ വേദികളെല്ലാം ആസ്വാദകരുടെ ഇഷ്ടഗാനമായി മാറി. ആദ്യ ഗാനം തന്നെ ഹിറ്റായെങ്കിലും സിനിമയുടെ മായിക ലോകത്ത് നിന്ന് അധികമൊന്നും അവസരങ്ങൾ നിലമ്പൂർ ഷാജിയെ തേടിയെത്തിയില്ല. എങ്കിലും ഇന്നും പാട്ടിന്റെ വഴിയിൽ അദ്ദേഹത്തിന്റേതായ യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഹിറ്റ് ഗാനമാണ് അബുദാബിയിലുള്ള എഴുത്തുപെട്ടി എന്ന് തുടങ്ങുന്ന ഗാനം. കൂടാതെ 100 കണക്കിന് മാപ്പിള പാട്ടുകൾക്ക് അദ്ദേഹം ശബ്ദം പകരുകയും സംഗീതം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ ഷാജി എന്ന കലാകാരനെ ഓർത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം അഹദൂന്റെ തിരുനാമം എന്ന പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട്.

0: അമ്മേ നീ നോക്കിയേ, ഞാൻ ഒരുപാട് ചെടി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു, എല്ലാം ഉണ്ട്.
1: അല്ല മെടുക്കി കുട്ടി.
0: അമ്മേ നീ നോക്കിയേ, ഞാൻ ഒരുപാട് ചെടി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു, എല്ലാം ഉണ്ട്.
1: അല്ല മെടുക്കി കുട്ടി, എന്താ ഇതെല്ലാം എടുത്തിട്ട് വന്നേ?

0: ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പകരുന്ന പച്ചപ്പ് ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
1: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
2: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്ന് മോന്.
3: നമസ്കാരം, ഞാൻ നന്ദു.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
6: Joyalukkas, world's favorite jeweler.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൻ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
4: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
5: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
6: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ, മോളിവുഡ്.
5: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: I'm coming to save Malayalam cinema.
7: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.

മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോ സിനോ 91.7 FM ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1941-42 കാലഘട്ടത്തിൽ മലപ്പുറത്ത് പ്രസിദ്ധീകരിച്ച മാപ്പിള റിവ്യൂ എന്ന മലയാള മാസികയിൽ ആദ്യമായി മാപ്പിളപ്പാട്ടിന്റെ ഇശലിലുള്ള ഒരു ഗാനം അച്ചടിച്ചു വരികയാണ്. ആ ഗാനം ഇന്നും നമ്മൾ ഓരോരുത്തരും പാടി നടക്കുന്നു എന്നുള്ളതാണ് സത്യം. ഏതാണ്

ഈ ഗാനം പിന്നീട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയിലും അച്ചടിച്ചു വന്നു. പിന്നീട് ബാല്യകാല സഖി സിനിമയായപ്പോ ഈ പാട്ട് ദാസേട്ടന്റെ ശബ്ദത്തിൽ നമ്മൾ ഓരോരുത്തരും കേട്ടു. ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കെ ടി മുഹമ്മദ് ആണ്. രാഘവൻ മാസ്റ്റർ 98-ാമത്തെ വയസ്സിലാണ് ഈ ഒരു പാട്ടിന് ഈണമിടുന്നത്. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള മനോഹരമായിട്ടുള്ളൊരു ഗാനം. ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിറോ 91.7 FM-ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു മാപ്പിള പാട്ട് വന്നത് നീലക്കുയിലിലെ കായലരികത്ത് എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. എന്നാൽ ഇതിനു മുൻപ് മാപ്പിളപ്പാട്ടിന്റെ ഈരടികൾ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അത് മലയാള സിനിമയിലല്ല, തമിഴ് സിനിമയിലാണ്. അപൂർവ സഹോദരന്മാർ എന്ന തമിഴ് ചിത്രത്തിൽ അന്നത്തെ അനുഗ്രഹീത ഗായകനായ കൊച്ചിൻ അബ്ദുൽ ഖാദർ ഹാജിയാണ് ഈ ഒരു ഗാനം ആലപിച്ചിട്ടുള്ളത്. വിവിധ ഭാഷകളിലുള്ള ഗാനങ്ങൾക്കിടയിൽ മാപ്പിളപ്പാട്ട് ശീലിലുള്ള ഏതാനും വരികൾ മാത്രം, എന്തിനാണ് പൂങ്കരളെ പന്തിരണ്ടിലാക്കണേ എന്ന് തുടങ്ങുന്ന കുറച്ച് വരികളാണ് ആ ഒരു സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം അമ്മ എന്ന സിനിമയിൽ കെസ് രീതിയിലുള്ള ഒരു മാപ്പിളപ്പാട്ട് പുറത്തു വന്നു. ഇതിന്റെ രചന നിർവഹിച്ചത് പി ഭാസ്കരൻ മാഷായിരുന്നു. ആ സമയത്ത് അദ്ദേഹം കോഴിക്കോട് റേഡിയോ നിലയത്തിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തുകാരൻ കോച്ചാട്ടിൽ ബാലകൃഷ്ണ മേനോനായിരുന്നു ഈ ഒരു ഗാനം ആലപിച്ചത്. അദ്ദേഹം പിന്നീട് നീലക്കുയിൽ എന്ന ചിത്രത്തിലെ കായലരികത്ത് വലയെറിഞ്ഞപ്പോ എന്ന ഗാനത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അതിനുശേഷമുള്ള മാപ്പിളപ്പാട്ട് യാത്ര തുടരാം നല്ല മൊഞ്ചുള്ള ഒരു ഗാനത്തിന് ശേഷം. ഇത് റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാവും.

വെൽക്കം ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 എഫ്എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1950കൾക്ക് ശേഷം മാപ്പിളപ്പാട്ടുകളിലെ പാടിപ്പതിഞ്ഞ ഇഷലുകൾ നാടകങ്ങൾ ഇടം നേടാൻ തുടങ്ങി. കോഴിക്കോട് ഡ്രാമാറ്റിക് അസോസിയേഷന്റെ വമ്പത്തി നീയാണു പെണ്ണെന്ന നാടകത്തിലെ മാപ്പിളപ്പാട്ടുകൾ എല്ലാവർക്കും സുപരിചിതമായ ഇഷലുകളിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സഹാരി എഴുതി, കുഞ്ഞാവ, കവി മാസ്റ്റർ, മാമൂക്കോയ തുടങ്ങിയവരായിരുന്നു ഈ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പേന്നം ആലിക്കോയ സംവിധാനം നിർവഹിച്ച ഈ നാടകത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയതും ആലപിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. ഈ നാടകത്തിൽ വന്ന മാപ്പിളശീലുള്ള ഗാനങ്ങളെല്ലാം ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലിറങ്ങിയ നാടകങ്ങളിലെല്ലാം മാപ്പിളപ്പാട്ടുകൾ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇതേ നാടക സംഘം അവതരിപ്പിച്ച മുഹമ്മദ് യൂസഫിന്റെ നാടകമായിരുന്നു കണ്ടം വെച്ച കോട്ട്. ഇതിലെ മാപ്പിളപ്പാട്ട് ഇഷൽ മുസ്ലിം കല്യാണ വീടുകളിൽ മണവാളനെ വധുഗ്രഹത്തിലേക്ക് ആനയിക്കുമ്പോൾ പാടി വന്നിരുന്ന ഈണത്തിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒത്തിരി ഒത്തിരി മാപ്പിളപ്പാട്ടുകൾ നാടകങ്ങളിൽ ഇടം പിടിച്ചു. അത് എല്ലാവരും രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചു. അതിലേക്ക് വരാം. അതിനു മുൻപ് നല്ല മുഞ്ചുള്ളൊരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: Hi, I'm Rijisha Vijay.
2: You are listening to
1: Radio Sino 91.7 FM. Kettu kettu kootukuda.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: Zamzam Mandi, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

വെൽക്കം ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1950 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ നാടകങ്ങളിലെ മാപ്പിളപ്പാട്ടുകളെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. 1950-52 കാലഘട്ടങ്ങളിലാണ് ഏറനാടൻ മണ്ണിന്റെ ചൂരും കരുത്തും പ്രതിഫലിക്കുന്ന നാടകങ്ങൾ കിഴക്കൻ ഏറനാട്ടിൽ അരങ്ങേറിയത്. ഇ കെ ഐമുവിന്റെ ഇജ്ജ് നല്ല മനസ്സനാകാൻ നോക്ക്, കെ ജി ഉണ്ണിയുടെ ഈ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ് തുടങ്ങിയ നാടകങ്ങളെല്ലാം ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ഇതിലെ മാപ്പിളപ്പാട്ട് ശീലുള്ള ഗാനങ്ങളും എല്ലാവരും രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. അതിൽ തന്നെ ഏറ്റവും ഹിറ്റായൊരു പാട്ടായിരുന്നു ഇജ്ജ് നല്ല മനസ്സനാകാൻ നോക്ക് എന്ന നാടകത്തിൽ നിലമ്പൂർ ആയിഷ പാടി അഭിനയിച്ച അലങ്കാര പദവിയിൽ കളിയാടും ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
0: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
2: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
0: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോ സിനോ 91.7 FM കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. അങ്ങനെ നാടകങ്ങളിൽ നിന്നും മാപ്പിളപ്പാട്ട് സിനിമയിലേക്ക്. 1954 ഇറങ്ങിയ നീലക്കുയിൽ എന്ന സിനിമയിൽ കായലരികത്ത് എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് വരികയാണ്. ആ ഒരു ഗാനം മൊയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടിലെ ആനപോത സതുൽ എന്ന് തുടങ്ങുന്ന ഇഷലിലായിരുന്നു ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വന്ന രചയിതാക്കൾ കായലരികത്ത് എന്നത് മാപ്പിളപ്പാട്ടിന്റെ ഒരു ഇഷലായി സ്വീകരിക്കുകയും ചെയ്തു. കാരണം ഈ വരികൾ മൂളി നടക്കാത്ത ഒരു കേരളീയനും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് സത്യം. പി ഭാസ്കരൻ മാഷും കെ രാഘവൻ മാസ്റ്ററും ഈ പേരുകൾ മാപ്പിളപ്പാട്ടുകളെ ജനകീയമാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് രണ്ടുപേരാണ്. തുടർന്ന് ഇതേ ടീം തയ്യാറാക്കിയ സിനിമയായിരുന്നു രാരിച്ചൻ എന്ന പൗരൻ. ഇതിലും മാപ്പിളപ്പാട്ടിലെ ഏറെ പ്രചാരം ലഭിച്ച ഒപ്പന, ചായൽ മുറുക്കം എന്നീ ഇഷലികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലബാർ കല്യാണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയിരുന്ന ഒപ്പനയിൽ സാധാരണ പാടി വന്നിരുന്ന ഒരു ഇഷലായിരുന്നു ഒപ്പന ചായലും മുറുക്കവും. വളരെ പഴക്കമേറിയ അറബി മലയാളം ലിപികളിൽ എഴുതപ്പെട്ട സബീന പാട്ടിലെ ഒരു ഗാനമുണ്ട്, ആദ്യം മുതൽ പുരാണം എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഒരു പാട്ട് മലബാറിൽ വ്യാപകമായി പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഇഷലിനെ അനുകരിച്ചാണ് ഒരു കല്യാണ രംഗത്തിന് വേണ്ടിയിട്ട് പി ഭാസ്കരൻ മാഷ് രചിച്ച് കെ രാഘവൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ രാരിശൻ എന്ന പൗരനിലെ പൂരണമതു മാറിലേന്ത്യ എന്ന് തുടങ്ങുന്ന ഒപ്പനപ്പാട്ട് വന്നിട്ടുള്ളത്. പാരമ്പര്യമായി കേട്ടുവരുന്ന മാപ്പിളപ്പാട്ടുകളിലെ ഒപ്പന ഇഷലിൽ ഒരു മാറ്റവും വരുത്താതെ അതിന്റെ സ്വത്വം നിലനിർത്തിക്കൊണ്ടാണ് കെ രാഘവൻ മാസ്റ്റർ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. വൃത്തഭംഗം വരാതെയാണ് രചനയും നിർവഹിച്ചിട്ടുള്ളത്. അതിനാൽ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആസ്വാദകരുടെ ചുണ്ടുകളിൽ ഇന്നും ഈ ഒരു ഗാനം ജീവിക്കുന്നുണ്ട്. ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സിനോ 91.7 FM കേട്ട്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: Hi, this is Prithviraj. Kalikkumbo irangi kalichana sare sheela.
6: You are listening to
5: Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ. ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 90.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: ഏപ്രിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Hi, this is your playback singer Naveen Madhav.
3: You are listening to Radio Sunoa 91.1.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music
2: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: അമ്മേ ദേ നോക്കിയേ, ഞാൻ ഒരുപാട് ചെടി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു, എല്ലാം ഉണ്ട്.
3: അല്ല മെടുക്കി കുട്ടി എന്താ ഇതെല്ലാം എടുത്തിട്ട് വന്നേ?
2: എല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, ചെടിയൊക്കെ ഇഷ്ടമായോണ്ട് ഞാൻ കൂടുതൽ എടുത്തു.
3: ഇനി ഇതെല്ലാം എന്ത് ചെയ്യാൻ പോവാ?
2: നമുക്ക് നടാം.
3: കഴിഞ്ഞ വർഷം മോള് കൊണ്ടുവന്ന തൈകളൊക്കെ ഇപ്പൊ എവിടാ?
2: അതമ്മ, അതൊക്കെ ഇപ്പൊ എവിടെയാ?
3: മോളെ, ഒരുപാട് തൈകൾ നടുന്നതിലല്ല, ഒരു തൈയെങ്കിലും വളർത്തി വലുതാക്കുമ്പോഴാണ് നമ്മള് പ്രകൃതിയെ സ്നേഹിക്കുന്നത്. നമുക്ക് ഈ തൈകള് കുറച്ച് വളർത്താൻ പറ്റുന്നവർക്ക് കൊടുക്കാം, കുറച്ച് നമുക്ക് നടാം. അത് മോള് കൃത്യമായിട്ട് നോക്കില്ലേ?
2: നോക്കാം.
4: ഉത്തരവാദിത്തങ്ങളാകട്ടെ, ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പകരുന്ന പച്ചപ്പ് ഓർമ്മിപ്പിക്കുന്നു.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-ൽ gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സൂപ്പർ ഹിറ്റ്സ്.

0: ലോകകപ്പ് സ്വപ്നങ്ങളിലേക്ക് ബൂട്ട് കെട്ടി ഒരു മലയാളി തഹസിൻ മുഹമ്മദ് ജംഷീദ്. മകന്റെ ചരിത്ര നേട്ടത്തിന്റെ സന്തോഷം പങ്കുവെച്ച് പിതാവ് ജംഷീദ് ഈ ആഴ്ച സ്മാർട്ട് ടോക്കിൽ.
1: എന്നെ സംബന്ധിച്ചിടത്തോളം പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു പ്ലേസ് എന്ന് വെച്ചാൽ ഫുട്ബോൾ ഗ്രൗണ്ട് ആണ്. അവിടെ പോവാം, അവന്റെ കളി കാണാം, അവന് സപ്പോർട്ട് കൊടുക്കുക, ഇതാണ്. ഫുൾ ടൈം അവന്റെ കയ്യിൽ ഫുട്ബോൾ ഉണ്ടാവും. അവന് ഫുട്ബോൾ കാലിങ്ങനെ തട്ടി തട്ടി നടക്കുന്ന ചെറിയ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, പണ്ടത്തെ പഴയ വീഡിയോകൾ.
0: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് അപ്പുണ്ണിക്കും നെസ്സിക്കുമൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. Brought to you by
2: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
0: like you're home. In association with
3: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: Countdown started. ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: Joyalukkas, world's favorite jeweler.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
1: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
0: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഐ ആം കമിംഗ് ടു സേവ് മലയാളം സിനിമ.
2: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, yeah. And one of my favorite radio stations as well. Keta Keta Kootu Koodam.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
1: Countdown started. ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: ഞാൻ ഒരുപാട് ചെടി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു, എല്ലാം ഉണ്ട്.
1: അല്ല മെടുക്കി കുട്ടി എന്താ ഇതെല്ലാം എടുത്തിട്ട് വന്നേ?
0: എല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, ചെടിയൊക്കെ ഇഷ്ടമായോണ്ട് ഞാൻ കൂടുതൽ എടുത്തു.
1: ഇനി ഇതെല്ലാം എന്ത് ചെയ്യാൻ പോവാ?
0: നമുക്ക് നടാം.
1: കഴിഞ്ഞ വർഷം മോള് കൊണ്ടുവന്ന തൈകളൊക്കെ ഇപ്പൊ എവിടാ?
0: അതമ്മ, അതൊക്കെ ഇപ്പൊ എവിടെയാ?
1: മോളെ, ഒരുപാട് തൈകൾ നടുന്നതിലല്ല, ഒരു തൈയെങ്കിലും വളർത്തി വലുതാക്കുമ്പോഴാണ് നമ്മള് പ്രകൃതിയെ സ്നേഹിക്കുന്നത്. നമുക്ക് ഈ തൈകള് കുറച്ച് വളർത്താൻ പറ്റുന്നവർക്ക് കൊടുക്കാം, കുറച്ച് നമുക്ക് നടാം. അത് മോള് കൃത്യമായിട്ട് നോക്കില്ലേ?
0: നോക്കാം.
2: ഉത്തരവാദിത്തങ്ങളാകട്ടെ, ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പകരുന്ന പച്ചപ്പ് ഓർമ്മിപ്പിക്കുന്നു.

0: സുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
2: വിവരങ്ങൾക്കായി visit cbq.qa.

0: ஒரு கிண்டலடியுமாய் ஆண்டனி பெப்பே.
1: ஆண்டனி நாம நினைச்ச மாதிரி இல்ல.
0: ഓൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
2: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്കോർ ബോർഡ്, an exclusive sports round up show. Scoreboard, an exclusive sports round up show.
4: ഹായ് ഹലോ, വെൽക്കം വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തെ വമ്പൻ ആവേശങ്ങളിലൂടെ നമ്മുടെ യാത്ര അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ്. ഈ ഒരു സമയത്ത് ഒരു വമ്പൻ ആവേശം കൊടിയിറങ്ങി മറ്റൊരു ആവേശത്തിന് കൊടികയറാൻ വേണ്ടിയിട്ടുമാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് കൊടിയിറങ്ങുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചാമ്പ്യന്മാരായി കഴിഞ്ഞ വീക്കെൻഡ് കഴിഞ്ഞിട്ടായിരുന്നു മത്സരം. അതുകൊണ്ട് തന്നെ ഇത് സ്കോർ ബോർഡിൽ ആ ഒരു ആഘോഷം സെലിബ്രേറ്റ് ചെയ്യണം. ആസാൻ ആർ സി ബി ഫാൻസ് ആ ഒരു ആഘോഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഇത്തിരി അധികം സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചോ. എന്തായാലും ഐ പി എൽ കൊടിയിറങ്ങുന്ന സമയത്ത് നമ്മളത് ആ കൊടി കയറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത് വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ ചുരുങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അത്രമാത്രം ആവേശത്തോടുകൂടി വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ കളം ഒരുങ്ങി നിൽക്കുകയാണ്. ഓരോ ടീമുകളും അവരുടെ എല്ലാ പ്രതീക്ഷകളും ഏറ്റവും ശക്തമായ ഒരു നിരയുമായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു കപ്പിൽ കുറഞ്ഞൊരു ആഗ്രഹം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞൊരു ലക്ഷ്യം ഒരു ടീമിന്റെ മനസ്സിലുണ്ടാവില്ല. ശക്തമായ പോരാട്ടങ്ങൾ കാഴ്ചവെക്കുക, വിജയക്കുതിപ്പുകൾ നടത്തുക, എതിരാളികളെ അങ്ങോട്ട് വിറപ്പിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളുമായിട്ട് ഓരോ ടീമുകളും ഇറങ്ങുകയാണ്. വമ്പന്മാരും കൊമ്പന്മാരും ഒക്കെ കൊമ്പ് കോർക്കുന്ന ഈ ഒരു വമ്പൻ പോരാട്ടത്തിൽ വലിയ വലിയ വീഴ്ചകളും വാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ വേൾഡ് കപ്പിന്റെ കഥകൾ അത്രമാത്രം എക്സൈറ്റിംഗ് ആണ്. ആ ഓരോ കഥകളും നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ചില ആളുകൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ മികച്ച പ്രകടനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. സോ ഓരോ ആഘോഷങ്ങളും ആവേശങ്ങളും ഒക്കെ ഓണാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതാ ഇന്നത്തെ സ്കോർ ബോർഡ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ വിശേഷങ്ങളോടും ഓണാണ്. കേൾക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂടാൻ വേണ്ടിയിട്ട് മറക്കണ്ട, കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോകകപ്പ് സ്വപ്നങ്ങളിലേക്ക് ബൂട്ട് കെട്ടി ഒരു മലയാളി തഹസിൻ മുഹമ്മദ് ജംഷീദ്. മകന്റെ ചരിത്ര നേട്ടത്തിന്റെ സന്തോഷം പങ്കുവെച്ച് പിതാവ് ജംഷീദ് ഈ ആഴ്ച സ്മാർട്ട് ടോക്കിൽ.
1: എന്നെ സംബന്ധിച്ചിടത്തോളം പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ ഗ്രൗണ്ട് ആണ്. അവിടെ പോവാം, അവന്റെ കളി കാണാം, അവനെ സപ്പോർട്ട് കൊടുക്കാം. ഇതാണ് ഫുൾ ടൈം അവന്റെ കയ്യിൽ ഫുട്ബോൾ ഉണ്ടാവും. അവന് ഫുട്ബോൾ കാലിങ്ങനെ തട്ടി തട്ടി നടക്കുന്ന ചെറിയ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, പണ്ടത്തെ പഴയ വീഡിയോകൾ.
0: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് അപ്പുണ്ണിക്കും നെസ്സിക്കും ഒപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് യു ബൈ ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്. ജസ്റ്റ് ഫീൽ ലൈക്ക് യു ഹോം ഇൻ അസോസിയേഷൻ വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: ഹായ്, ഞാൻ ആസഫ് അലി.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇക്കൂടെ ഞാൻ അച്ചുവാണ്. ഏതായാലും ഇന്നാണ് സ്കോർ ബോർഡിന് ആർ സി ബിന്റെ ആ ഒരു കിരീടം, ഐ പി എല്ലിന്റെ കിരീടം അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നത്. കാരണം വീക്കെൻഡുകളിലാണല്ലോ സ്കോർ ബോർഡുമായിട്ട്, സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ എത്തുന്നത്. എന്തായാലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തുടരെ രണ്ടാമത്തെ കിരീടത്തിൽ മുത്തമിടുമ്പോൾ കഴിഞ്ഞ 17 വർഷങ്ങളിലായി നീണ്ടു നിന്നിരുന്ന കിരീടങ്ങൾ കയ്യിലേക്ക് കിട്ടാണ്ടിരുന്ന അവരുടെ ഒരു വലിയ വരൾച്ചയ്ക്ക് ഒരു അന്ത്യമാകുകയാണ്. അങ്ങനെ കിരീട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ആർ സി ബി, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, റോയൽ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ടൈമാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ആ ഒരു ടീം കഴിഞ്ഞ തവണ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായതിനു ശേഷം ഒരിക്കൽ പോലും എവിടെയും പതറി നിൽക്കാതെ ബാക്ക് ടു ബാക്ക് മികച്ച പ്രകടനങ്ങൾ ഈ സീസണിൽ ഉടനീളം കാഴ്ചവെച്ചു. പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനക്കാരായിട്ടാണ് അവർ ക്വാളിഫയർ 1 പോരാട്ടത്തിലേക്ക് എത്തുന്നത്. അവിടെ ഗുജറാത്തിനെ പരാജയപ്പെടുത്തുന്നു, അത് കഴിഞ്ഞ് ഫൈനലിൽ കാത്തിരിക്കുന്നു. ഗുജറാത്ത് രാജസ്ഥാനെയൊക്കെ പരാജയപ്പെടുത്തി തിരികെ വീണ്ടും ഫൈനലിലേക്ക് എത്തുന്നു. ഫൈനലിലെത്തി ആധികാരികമായി തന്നെ ഗുജറാത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചാമ്പ്യൻ പട്ടത്തിലേക്ക് വിരാട് കോഹ്ലി, രജത് പടിദാറും ഒക്കെ അങ്ങോട്ട് നടന്നെടുത്തതെന്ന് പറയുന്നത്. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ തവണയും വിരാട് കോഹ്ലി സംഘവും ആ ഒരു കിരീടം നേടുമ്പോൾ രജത് പടിദാർ എന്ന് പറയുന്ന പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ ആ ഒരു കിരീടം നേടിയെടുക്കുന്ന സമയത്ത് മനസ്സ് നിറച്ചിട്ടുള്ള ഒരു കാര്യം വിരാട് കോഹ്ലി ആ ഒരു മത്സരത്തെ ഫിനിഷ് ചെയ്തൊരു രീതിയായിരുന്നു. ഒരു ഒരു ഒരു ചേസ് മാസ്റ്റർ എങ്ങനെയായിരിക്കും, ക്ലച്ച് ഇന്നിങ്സുകൾ എങ്ങനെയായിരിക്കും ലീഡ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ്. സോ ഓരോ നിമിഷങ്ങളും അത്രമാത്രം മനോഹരമാക്കിയിട്ടുള്ള ഒരു ഒരു ഒരു ക്രിക്കറ്റ് ഉത്സവ കാലം കൊടിയിറങ്ങി. ഇനി ഫുട്ബോളിന്റെ ഉത്സവ കാലത്തിലേക്കാണ് നമ്മൾ കൊടിയേറാൻ വേണ്ടിയിട്ട് പോകുന്നത്, നടന്നെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ആ കഥകളിലേക്കൊക്കെ പോകാം. പക്ഷേ എനിക്കെന്റെ നായകനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഹൃദയത്തിൽ ഈ 2 മാസക്കാലം സ്നേഹത്തിന്റെ കഥകൾ പെയ്തിറക്കിയ നായകന്റെ കഥകൾ ഇനിയും പറയാൻ വേണ്ടിയിട്ടുണ്ട്. ആ കഥയിലേക്ക് ഞാൻ ഓടി വരാം. ഇത് റേഡിയോ സിനിമയിൽ സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
2: Joyalukkas, world's favorite jeweler.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ മൂന്നു പേരുള്ളപ്പോൾ രണ്ടു പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
1: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
2: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
6: അപമാനത്തിന്റെ കാലം അഭിമാനത്തിന്റെ കാലമായി മാറി മറിയുന്ന കാഴ്ചകളുണ്ട്. അത് ഭയങ്കര സുന്ദരമാണ്. കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. വിരാട് കോഹ്ലി എന്ന് പറയുന്ന പേര് ഓരോ ക്രിക്കറ്റ് ആരാധകരുടെയും ഹൃദയത്തിൽ എവിടെയൊക്കെ ഇടം നേടിയിട്ടുള്ള ഒരു പേരാണ്. ചിലർക്കൊരു ഹേറ്റ് കാണും, ചിലർക്ക് ഒരുപാട് സ്നേഹം കാണും. ഹേറ്റുള്ളവർ വളരെ കുറവായിരിക്കും അല്ലേ. എന്തായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ RCBക്ക് വേണ്ടിയിട്ട് വിരാട് കോഹ്ലി തുടരെ രണ്ടാം തവണയും കിരീടത്തിൽ മുത്തമിടുകയാണ്. ക്യാപ്റ്റന്റെ റോളിൽ ആ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ടീമിന്റെ ഏറ്റവും ശക്തനായ പോരാളിയായിട്ട് തന്നെയാണ് വിരാട് കോഹ്ലി ഈ കിരീടങ്ങളിൽ മുത്തമിടുന്നത്. പക്ഷേ വിരാട് കോഹ്ലി നേരിട്ടതുപോലെ ട്രോളുകൾ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ സങ്കടങ്ങൾ നേരിട്ടിട്ടുള്ള താരങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രകടനങ്ങൾ കൊണ്ട്, വർക്ക് എത്തിക്സുകൾ കൊണ്ട് കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ് വിരാട് കോഹ്ലി. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തിട്ടുള്ള താരം, ഒരു ടീമിന്റെ കൂടെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും വർഷങ്ങളിൽ 19 സീസണുകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു താരം, ഓരോ സീസണുകളിലും മത്സരങ്ങളിലും പ്രകടനങ്ങളിലും ഇംപ്രൂവ്മെന്റുകൾ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഒരു താരം. ഒരു സീസണിൽ ഒരു താരത്തിന് സ്കോർ ചെയ്യാവുന്ന ഏറ്റവും മാക്സിമം റൺസ് 973, 973 റൺസ് സ്കോർ ചെയ്തിട്ടുള്ള ഒരു താരം. ബൗണ്ടറികളുടെ കാര്യത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുള്ള ഒരു താരം. അങ്ങനെ വിരാട് കോഹ്ലിയുടെ പേരിൽ IPL ഇല്ലാത്ത റെക്കോർഡുകളില്ല. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഏതെങ്കിലുമൊക്കെ താരങ്ങൾ അത് ഓവർടേക്ക് ചെയ്തേക്കാം. പക്ഷെ IPLന്റെ ചരിത്രത്തിൽ പുതിയ ഒരു നിഘണ്ടു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിരാടിന് കഴിഞ്ഞിട്ടുണ്ട്. വിരാട് ചരിത്രം എഴുതിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും പേരിനോടൊപ്പം ചേർന്ന് IPL ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു പട്ടത്തിലേക്ക് എത്താൻ വിരാട് കോഹ്ലിക്കും സംഘത്തിനും കഴിഞ്ഞിട്ടേയില്ല. പലപ്പോഴും പല രീതിയിൽ അവർ വഴുതി വീണു. ചിലപ്പം ബൗളിംഗ് ആയിരിക്കും പ്രശ്നം, ബൗളിംഗ് നന്നാവുമ്പോൾ ബാറ്റിംഗ് ആയിരിക്കും പ്രശ്നം. മുൻനിര നന്നായി കളിക്കുമ്പോൾ മധ്യനിര വലിയ രീതിയിൽ തകർന്നു പോകുന്നു. അങ്ങനെ എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ റോയലായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ടൈമായിരുന്നു. എന്തായാലും ഈ തടസ്സങ്ങളെല്ലാം RCBയും സംഘമൊക്കെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ വർഷവും ഈ വർഷവും തുടരെ രണ്ടാം കിരീടത്തിൽ മുത്തമിടുമ്പോൾ അപമാനത്തിൻ്റെയും കൂകിവിളികളുടെയും കാലത്ത് നിന്ന് വിരാട് കോഹ്ലി എന്ന് പറയുന്ന താരം കയ്യടികളുടെ ഒരു കാലത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും കയ്യടികൾ കിട്ടാതിരുന്നിട്ടില്ല, അദ്ദേഹത്തിന് ഒരിക്കലും അപ്രിസിയേഷൻസുകൾ കിട്ടാതിരുന്നിട്ടില്ല. പക്ഷേ കിരീടം എന്ന് പറയുന്ന സ്വപ്നം നീണ്ടു നിന്നത് എന്നും വിരാട് കോഹ്ലിയുടെ മനസ്സിൽ വലിയൊരു സങ്കടമായിരുന്നു എന്ന് പുള്ളി തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു നേട്ടം കൈവരിച്ചതിൽ സന്തോഷത്തോടു കൂടി തന്നെ IPL കഥകൾക്ക് കൂടി നമ്മൾ ഇവിടെ കൊടിയിറക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ. IPL കഥകൾ കൊടിയിറങ്ങുന്നു. പക്ഷേ ഇനി കൊടി കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്കാണ്. ടീമുകൾ ഓരോന്നും സെറ്റാണ്. ഹൃദയമിടിപ്പിന്റെ വേഗതയിൽ പന്ത് തട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ആവേശ പോരിന്റെ പോർക്കളത്തിലേക്ക് നമ്മളിതാ അങ്ങോട്ട് കടന്നുകൂടാൻ വേണ്ടിയിട്ടുമാണ്. കഥകളൊക്കെ വെയിറ്റിംഗ് ആണ്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനിമയിൽ കേട്ട് കൂട്ടുകൂടാം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: എനിക്ക് വേറൊരു ഫിലിം മേക്കർ ആയ പോരാ. I want to be the best.
3: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
4: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
3: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: I'm coming to save മലയാളം സിനിമ.
5: Distributed by Homescreen Entertainment and online streaming partner SimplySouth.tv.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: 48 ടീമുകൾ, ഒരൊറ്റ ലക്ഷ്യം വേൾഡ് കപ്പ്, അല്ലെങ്കിൽ ഒരൊറ്റ ലക്ഷ്യം ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ. അതെ, വമ്പൻ പോരുകൾ കാണാം, ശക്തമായ പോരാട്ടങ്ങൾ കാണാം, ഏറ്റവും അവസാന ശ്വാസം വരെ പോരടിക്കാനുള്ള മനസ്സ് കാണാം, വമ്പൻ താരോദയങ്ങൾ കാണാം. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇനി വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു നീങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നൊരു ടൈമാണ്. ഈ ഒരു സമയത്ത് ഇനി ലോകം മുഴുവൻ ഒരൊറ്റ ചോദ്യമാണ്, നിങ്ങൾ ഏതാ ടീം, ഏത് ടീമിന്റെ കൂടെയാണ്? എന്നോട് ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ പോർച്ചുഗലിൽ തന്നെ പറയും, പറങ്കിപ്പടയോടൊപ്പമാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോടൊപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ ഓരോ ടീമുകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ടീമുകളുടെ കോട്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഓരോ ആഴ്ചകളിൽ ഡിസ്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. മത്സരങ്ങളിൽ എത്തുന്ന സമയത്ത് ഓരോ മത്സരത്തിന്റെയും ആവേശത്തിലേക്കൊക്കെ പോകാം. പക്ഷേ ഈ ഒരു പേര് പറയാണ്ട് സ്കോർ ബോർഡിൽ എനിക്കിന്ന് വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്ക് അങ്ങോട്ട് എത്താൻ പറ്റുമോ എന്നുള്ളത് സംശയമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പറങ്കിപ്പടയുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2006 മുതൽ ഫുട്ബോൾ വേൾഡ് കപ്പിൽ ബൂട്ട് കെട്ടി ഇറങ്ങുന്നുണ്ട്. ആ ഒരു ടീമിന്റെ കരുത്തായി, ആ ഒരു ടീമിന്റെ മുഖമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപക്ഷെ ഇപ്പോൾ ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉണ്ടായിരിക്കും, വേൾഡ് കപ്പിൽ മുത്തമിടുക, വേൾഡ് കപ്പ് എന്ന് പറയുന്ന സ്വപ്നം അങ്ങോട്ട് നേടിയെടുക്കുക. യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ കിരീടങ്ങൾ നേടിയിട്ടുണ്ട്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ, സ്പാനിഷ് ലാലിഗയിൽ, സീരിയ കിരീടങ്ങൾ, സൗദി പ്രോ ലീഗ്, ഫിഫ ക്ലബ് വേൾഡ് കപ്പുകൾ, യൂറോ കപ്പ്, യു എഫ് എ നാഷൻസ് ലീഗ് തുടങ്ങി റൊണാൾഡോവിന്റെ ക്യാബിനില്ലാത്ത കപ്പുകളൊന്നുമില്ല, പ്രധാനപ്പെട്ട കപ്പുകളൊന്നുമില്ല. പക്ഷേ ദാ ഇനി ഒരു വലിയ സ്വപ്നം കൂടി അദ്ദേഹത്തെ ഇങ്ങനെ അകന്ന് കാത്തിരിക്കുകയാണ്. അത് വേൾഡ് കപ്പ് എന്ന് പറയുന്ന സ്വപ്നമാണ്. ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും ശക്തമായ മിഡ്ഫീൽഡുമായിട്ടാണ് പറങ്കിപ്പട പോർച്ചുഗൽ ഇറങ്ങുന്നത്. മിഡ്ഫീൽഡ് മാത്രം വെച്ചൊരു കളി പിടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ഏറ്റവും ശക്തമായ, ഒരിക്കലും എഴുതി തള്ളാൻ കഴിയാത്ത കൃത്യമായ ഒരു ടീമുമായി എത്തുമ്പോൾ ആ ഒരു ടീമിന്റെ മുൻനിരയിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഉള്ള, ഏതൊരു സമയത്തും ഗോൾ അടിക്കാൻ കെൽപ്പുള്ള, ഇന്നും ബോക്സിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള മുൻനിരക്കാരനായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറങ്കിപ്പടയോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറങ്കിപ്പടയുടെ ഏറ്റവും വലിയ ആവേശം. എന്നാലും റൊണാൾഡോവും സംഘവും വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ ഒരു വേൾഡ് കപ്പിൽ കളത്തിലേക്ക് ഇറങ്ങുന്നത്. കളത്തിൽ പുതിയ പുതിയ അത്ഭുതങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പടക്ക് കഴിയട്ടെ എന്ന് വിഷയമ്പോൾ മറ്റ് ഫാൻസ് പറയുന്നുണ്ടാവും, അർജന്റീന എന്നാ സുമ്മാവാ, രണ്ടാം തവണയും കപ്പടിക്കാൻ ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പം ബ്രസീൽ ഫാൻസ്, ഈ തവണ ഞങ്ങളൊരു തൂക്കും, കഴിഞ്ഞ കുറച്ച് സങ്കടങ്ങളൊക്കെ ഞങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഫ്രാൻസും സ്പെയിനും ഉൾപ്പെടെയുള്ള ഓരോ ടീമുകളുടെ ആരാധകരും ഇവിടെ അണിനിരക്കുന്ന ഒരു ടൈമാണെന്നറിയാം. എല്ലാ ടീമുകളും പ്രതീക്ഷകളുടെ ഭാരവുമായി വമ്പൻ പോരാട്ടത്തിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അർജന്റീന ഫാൻസിന് ഇത്തിരി സന്തോഷം വരുന്നൊരു കണക്കെനിക്ക് പറയാനുണ്ട്. എന്താണല്ലേ, ഓടി വന്നിട്ട് പറയാം. കൂടെ ഞാൻ അച്ചുവാണ്, റേഡിയോ സുനോയിൽ ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: ചാമ്പ്യന്മാര് വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുമ്പോഴേ വീണ്ടും ആ ഒരു ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇപ്പം ഈ 2026 ചരിത്രം നോക്കുകയാണെങ്കിൽ നിലനിർത്തൽ ഇത്തിരി ട്രെൻഡായി വരുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക്, ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. 2025 യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയത് പി എസ് ജി. 2026 ആ ഒരു കിരീടത്തിൽ മുത്തമിടാൻ കഴിഞ്ഞത് പി എസ് ജിക്കാണ്. 2024 ടി ട്വന്റി വേൾഡ് കപ്പ് മുത്തമിട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. 2026 ടി ട്വന്റി വേൾഡ് കപ്പിൽ മുത്തമിട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ടത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആ ഒരു കിരീടത്തിൽ മുത്തമിട്ടതും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 വേൾഡ് കപ്പിൽ മുത്തമിട്ടത് അർജന്റീന. അപ്പം 2026 വേൾഡ് കപ്പിൽ മുത്തമിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും അർജന്റീന ഫാൻസിന്റെ ഇടയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു കരക്കമ്പയാണ്. തീർച്ചയായിട്ടും ഓരോ പ്രതീക്ഷകളും ഓരോ ഊർജ്ജങ്ങളും ഓരോ ടീമുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് എനർജി ഉള്ളൊരു കാര്യമാണ്. പക്ഷെ അവർ പറയുന്നത് അല്ലെങ്കിൽ അർജന്റീന ഫാൻസ് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണക്കുകൾക്കെല്ലാം അപ്പുറം പ്രതീക്ഷയോടുകൂടി 6th വേൾഡ് കപ്പിലേക്ക് ഇറങ്ങുന്ന ഒരൊറ്റ പേരാണ് അർജന്റീനയുടെ കരുത്ത്. ആ ഒരൊറ്റ പേരാണ് അവരുടെ ആത്മവിശ്വാസം, ലയണൽ മെസ്സി. മൈതാനത്തെപ്പോഴും മാന്ത്രികത കാണിക്കുന്ന ആ ഒരു മാന്ത്രികൻ കളത്തിലുള്ളിടത്തോളം കാലം ഞങ്ങൾ തകരില്ല, ഞങ്ങൾ തല താഴ്ത്തില്ല, തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഈ ഒരു ടീമിന്റെ സ്വപ്നങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിപ്പിക്കാൻ ആ ഒരു ഇന്ദ്രജാലക്കാരന് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അർജന്റീനയുടെ 26 സംഘം കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. വേൾഡ് കപ്പ് പോരാട്ടങ്ങളിൽ പുതുമയുടെ പുതുയുഗം തീർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തുടരെ ആ ഒരു കിരീട ചരിത്രം എഴുതാനുള്ള ലക്ഷ്യത്തോടുകൂടി ഇറങ്ങുന്നത്. ഗ്രൂപ്പ് ജെയിൽ അൾജീരിയ, ഓസ്ട്രിയ, ജോർദൻ തുടങ്ങിയവരാണ് അർജന്റീനയുടെ എതിരാളികളായി വരുന്നത്. ഈ ഒരു ടീമിനെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു കിടിലൻ കെമിസ്ട്രിയുള്ള ഒരുപാട് ഹൃദയം കൊണ്ട് ഒരുമിച്ച് കളിക്കുന്ന ഒരു ടീമാണെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അർജന്റീനൻ ടീമിന് ഒരു കിടിലൻ യൂണിറ്റി ഉണ്ട്. ടാക്ടിക്കലി കൃത്യമായ ഒരു പ്ലാനോടുകൂടിയായിരിക്കും സ്കലോണിയുടെ സംഘം കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. യുവത്വത്തിന് കൃത്യമായ അവസരങ്ങൾ കൊടുക്കുന്നു. പരിചയ സമ്പത്തിന്റെ കരുത്തായിട്ട് മെസ്സിയും ഒറ്റമണ്ടിയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഹൃദയം നിറഞ്ഞ് കളിക്കാനും അവിടെ ഉണ്ട്. പക്ഷേ അവരൊരു വലിയ മിസ്സിങ്ങിലാണ്. സാക്ഷാൽ ഏഞ്ചൽ ഡി മറിയാന്ന് പറയുന്ന ഒരൊറ്റ പേര് ഈ ഒരു ടീമിനോടൊപ്പം ഇല്ലാത്തത് അർജന്റീന ഫാൻസിന്റെ ഹൃദയെടുപ്പ് പോലും കൂട്ടുന്നുണ്ടായിരിക്കാം. പലപ്പോഴും മത്സരങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് അയാളൊരു മാലാഖയായി മാറും. അയാൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പല ടൂർണമെന്റുകളിലും ടീമിന്റെ രക്ഷകനാകുന്നത് കണ്ടിട്ടുള്ളതാണ്. 2022 വേൾഡ് കപ്പിൽ ഉൾപ്പെടെ ആ മായാജാലങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു പേര് തീർച്ചയായിട്ടും മധ്യനിരയിൽ അർജന്റീനയുടെ കരുത്തിനെ വലിയ രീതിയിൽ ചോർത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അത് പറയുമ്പോൾ തന്നെ അർജന്റീന ഫാൻസ് തിരികെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പേടിയും വേണ്ട, അർജന്റീനയുടെ മധ്യനിര ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ ആ ഒരു മധ്യനിരയെ നയിക്കാൻ ഇപ്പോഴത്തെ താരങ്ങൾക്കും കഴിയും. എന്തായാലും അർജന്റീനയും തകർക്കട്ടെ, ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ

0: 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sino. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: എനിക്ക് വേറൊരു ഫിലിം മേക്കർ ആയ പോരാ. I want to be the best.
5: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
6: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
5: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: I'm coming to save മലയാളം സിനിമ.
8: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
9: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
10: മഴപാടും കുളിരായി
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: ഒരു പേര് ഒരു ടീമിന് മുഴുവൻ, ഒരു ടീമിന്റെ ആരാധക കൂട്ടത്തിന് മുഴുവൻ ആവേശം നൽകാൻ കഴിയും. ചില പേരുകൾക്ക് അതിന് കഴിയും. അങ്ങനെ ഒരു പേരും അങ്ങനെ ഒരു ടീമും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തി വരുന്ന സമയത്ത് പറങ്കിപ്പടയിലേക്ക് നമ്മൾ പോയി, ലയണൽ മെസ്സിയുടെ അർജന്റീനയിലേക്ക് നമ്മൾ പോയി, ഇനി നേരെ പോകുന്നത് നെയ്മറിന്റെ ബ്രസീലിലേക്കാണ്. പരിക്കയാളെ നല്ല രീതിയിൽ തളർത്തിയിട്ടുണ്ട് എന്ന് പലരും വിമർശനങ്ങൾ കൊണ്ട് എഴുതി തള്ളുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രതിഭയ്ക്കൊത്ത പ്രകടനങ്ങൾ ഈ പരിക്കിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു സംശയം പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ ബ്രസീൽ ആരാധകർ ഹൃദയത്തിൽ നിന്ന് പറയുന്നുണ്ടാവും, ആ പേര് ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ധൈര്യം. ആ പരിക്കുകളുടെ പ്രശ്നങ്ങളെ മാറ്റി നിർത്തി കളത്തിലേക്ക് അയാൾ അദ്ദേഹത്തിന്റെ സംഹാര താണ്ഡവമാടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിന് ഈ ഒരു സീസണിൽ ചരിത്രം എഴുതാൻ കഴിയും. വീണ്ടും അവർ കുതിക്കും ഒരുപാട് ആവേശത്തോടുകൂടി. വേൾഡ് കപ്പിന്റെ ടൂർണമെന്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ടീം, ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയിട്ടുള്ള ഒരു ടീം, വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഒരിക്കൽ പോലും വേൾഡ് കപ്പിന്റെ ഭാഗമാകാതിരുന്നിട്ടില്ലാത്ത ടീം, അതായത് എല്ലാ വേൾഡ് കപ്പ് സീസണുകളുടെയും ഭാഗമായിട്ടുള്ള ടീം, പ്രതാപകാലത്തെ പകിട്ടൊന്നുമില്ല ഈ ഒരു ടീമിനെന്ന് പലരും എഴുതി തള്ളുമ്പോഴും ഒരൊറ്റ കാര്യം അട്ടിവരെ ഇട്ട് പറയാൻ വേണ്ടിയിട്ട് ബ്രസീൽ ഫാൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ആൻസലോട്ടിയും സംഘവും എത്തുന്നത് വെറുതെ കളിച്ചു പോകാനല്ല, കളത്തിൽ നിറയാൻ വേണ്ടിയിട്ടാണ്, കിരീടമെന്ന് പറയുന്ന സ്വപ്നവുമായിട്ടാണ്. ക്ലബ് ഫുട്ബോളിൽ തകർത്ത് കളിക്കുന്ന ഒത്തിരി താരങ്ങൾ ഈ ഒരു ടീമിന്റെ ഭാഗമായിട്ടുണ്ട്. 5 തവണ വിശ്വ കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ള ഒരു ടീമാണ്. ഫുട്ബോൾ ലോകത്ത് 100 ആണ്ടുകളോളം ഓരോ ആരാധകരുടെയും ഹൃദയത്തിൽ ഈ മഞ്ഞപ്പടയ്ക്ക് കൂടുകൂട്ടിയിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ 10 ആണ്ടുകളോളം അവർ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരുപടി വമ്പൻ താരങ്ങളെ കൊണ്ടാണ്. റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും തുടങ്ങിയ ഓരോ താരങ്ങളും നമ്മുടെ ഹൃദയത്തിലൂടെ പന്ത് കെട്ടിയിട്ടില്ലേ. 2014 സ്വന്തം നാട്ടിലെ കപ്പിനരികിലെത്തിയെങ്കിലും സെമിയിൽ ജർമ്മനിക്ക് മുന്നിൽ തകർന്നടിഞ്ഞു. അതുപോലെ 2018 2022 ക്വാർട്ടറിനപ്പുറം പോകാനായില്ല. ഇക്കുറി കിരീടം നേടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ബ്രസീൽ. ലോകകപ്പിലെ ഗ്രൂപ്പ് സി പോരാട്ടങ്ങളിലായിരിക്കും ബ്രസീൽ നിറഞ്ഞു നിൽക്കുന്നത്. മൊറോക്ക, ഹെയ്ത്തി, സ്കോട്ട്ലൻഡ് ടീമുകളാണ് മറ്റംഗങ്ങളായിട്ട് വരുന്നത്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കാനായിരിക്കും ബ്രസീലിന്റെ ഏറ്റവും വലിയ സ്വപ്നവും ലക്ഷ്യമൊക്കെ. എന്തായാലും വലിയ സ്വപ്നങ്ങളുമായിട്ട് നെയ്മറിന്റെ ബ്രസീൽ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മികച്ച പോരാട്ടങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ. പ്രതീക്ഷകളോടുകൂടി കാത്തിരിക്കാം. ഇത് സ്കോർ ബോർഡിന്റെ ടൈം കൂടെ ഞാൻ അച്ചു ആണ്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
2: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
3: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
2: സ്കോർ ബോർഡ് എന്ന് ഫുട്ബോൾ മൈതാനത്തോടെ ഇങ്ങനെ പന്ത് തട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു ടൈമാണ്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം കൂടെ ഞാൻ അച്ചുമാണ്. പക്ഷെ ഞാൻ നേരെ ഫുട്ബോൾ മൈതാനത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകണം. ക്രിക്കറ്റ് മൈതാനം വരെ പോയിട്ട് വരാം. ക്രിക്കറ്റിലാണ് തുടങ്ങിയത്, ഫുട്ബോളിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. വേൾഡ് കപ്പിന്റെ ആവേശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കാറില്ലേ? പക്ഷെ മറ്റൊരു വേൾഡ് കപ്പ് കൂടെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ആ ഒരു വേൾഡ് കപ്പിന്റെ കൂടെ കൗണ്ട്ഡൗൺ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. യെസ്, T20 വേൾഡ് കപ്പ്, വനിതകളുടെ T20 വേൾഡ് കപ്പ്. ക്രിക്കറ്റിന് വലിയ രീതിയിൽ സ്ഥാനം കിട്ടുന്ന, ക്രിക്കറ്റിന് ഒരുപാട് ആരാധകരുള്ള ഈ ഒരിടത്തും T20 വേൾഡ് കപ്പ്, വനിതകളുടെ വേൾഡ് കപ്പ് എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ വനിതാ താരങ്ങൾക്ക് എത്രമാത്രം റെസ്പെക്റ്റും സ്നേഹവും പുരുഷ താരങ്ങളോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. പക്ഷെ കാലം മാറുന്നുണ്ട്, വലിയ രീതിയിൽ വനിതാ ക്രിക്കറ്റിന് ഒരു സ്ഥാനം ലഭിക്കുന്നുണ്ട്. ഈവൻ വനിതാ ക്രിക്കറ്റിന്റെ IPL ഫോർമാറ്റുള്ള WPLന് പോലും വലിയ രീതിയിലുള്ള ആരാധകരെയും കാഴ്ചക്കാരെയും കിട്ടുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് ക്രിക്കറ്റിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വലിയ രീതിയിൽ കുറയുന്നതിന് ഏറ്റവും വലിയ കണക്കുകളാണ്. പക്ഷേ ഈ തവണ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് സ്റ്റാർ സ്പോർട്സ് എടുത്തിട്ടുള്ള ഒരു പ്രൊമോ ഉണ്ട്. ഗംഭീര പ്രൊമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര പ്രൊമോ, ഒരു വലിയ ആശയം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചെറിയൊരു തോട്ടാണ്, ആ ഒരു തോട്ട് എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാം, ഇത് മനോഹരമായി പലരുടെയും കാഴ്ചപ്പാടുകളെ തിരുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രൊമോ ആണെന്നുള്ളത്. സംഭവം വളരെ സിമ്പിളാണ്. അതായത് ഒരു ഫ്ലൈറ്റ് വരുന്നു, ഫ്ലൈറ്റിൽ പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് വരുന്നു, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആ ഫ്ലൈറ്റിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പം എക്സൈറ്റഡ് ആയിട്ട് ഒരു അച്ഛനും മകനും അടുത്തെടുത്തിരിക്കുകയാണ്. അച്ഛൻ പറയുന്നു, യെസ്, വേൾഡ് ചാമ്പ്യൻസ് ഇതാ വരികയാണ്, ഇന്ത്യൻ ടീം വരികയാണെന്നുള്ളത്. പെട്ടെന്ന് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ, വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ഹർമീത് പ്രീത് കൗർ ആ ഒരു ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. അത് കാണുമ്പോൾ അച്ഛൻ്റെ മുഖത്തൊരു നിരാശയാണ്. ഓ, ഇന്ത്യൻ വനിതാ ടീമാണ്, മെൻസ് ടീം അല്ല എന്നുള്ള ഒരു രീതിയിൽ. പക്ഷേ അവിടെ എക്സൈറ്റഡ് ആകുന്നത് ആ മകനാണ്. മകൻ പെട്ടെന്ന് എക്സൈറ്റഡ് ആയിട്ട് ഓരോ താരങ്ങളുടെയും പേരിങ്ങനെ വിളിച്ചു പറയാണ്. ഈ താരമുണ്ടോ, ആ താരമുണ്ടോ എന്നുള്ള രീതിയിലുള്ള എക്സൈറ്റ്മെന്റ് കാണിക്കുകയാണ്. അച്ഛൻ ഞെട്ടുന്നു, മകൻ ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ആശ്ചര്യത്തോടു കൂടി നോക്കുന്നു. പെട്ടെന്ന് അച്ഛന് മനസ്സിലാകുന്നു, ഇന്ത്യൻ റെപ്രസെന്റ് ചെയ്ത് കളത്തിലേക്ക് ഇറങ്ങുന്ന താരങ്ങളാണ് അവർ. അവരിപ്പോൾ വനിതാ ടീമാണോ പുരുഷ ടീമാണോ എന്നുള്ളതല്ല നോക്കേണ്ടത്, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്കൊരു കയ്യടികളോടുകൂടി അവരെ അവിടേക്ക് വരവേൽക്കുക, അത് തൻ്റെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഒരുപാട് സ്നേഹത്തോടുകൂടി അദ്ദേഹവും കൂടി അതിനോടൊപ്പം ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ചില കാഴ്ചപ്പാടുകൾ മാറാനുള്ളതാണ്. അതൊരു പക്ഷേ ഏത് തലമുറയിലുള്ളവരാണ് ആ കാഴ്ചപ്പാടുകൾ മാറ്റാൻ നമുക്ക് പ്രോത്സാഹനമാകുന്നത് എന്നുള്ള ഒരു കൊച്ചു ചോദ്യമല്ല, വലിയ ചോദ്യം തന്നെയാണ്. ഇവിടെ ഒരു കൊച്ചുകുട്ടിയാണ് ആ ഒരു കാഴ്ചപ്പാട് മാറാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനവും പ്രചോദനവും ആകുന്നത്. ആ ഒരു പ്രചോദനവും പ്രോത്സാഹനവും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു അച്ഛൻ മാറാൻ കാണിച്ചത് തന്നെയാണ് ഏറ്റവും വലിയൊരു മാറ്റം. ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഏത് ഗെയിമുകളാണെങ്കിലും വേർതിരിവുകളുടെ കാലം ഇനിയില്ല, അതാണ് ഈ ഒരു പരസ്യം പറയുന്നത്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ ദി സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഒരുപാട് ചെടി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു. എല്ലാമുണ്ട്.
1: അല്ല മെടുക്കി കുട്ടി എന്താ ഇതെല്ലാം എടുത്തിട്ട് വന്നേ?
0: എല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ചെടിയൊക്കെ ഇഷ്ടമായോണ്ട് ഞാൻ കൂടുതൽ എടുത്തു.
1: ഇനി ഇതെല്ലാം എന്ത് ചെയ്യാൻ പോവാ?
0: നമുക്ക് നടാം.
1: കഴിഞ്ഞ വർഷം മോള് കൊണ്ടുവന്ന തൈകളൊക്കെ ഇപ്പൊ എവിടാ?
0: അതമ്മ, അതൊക്കെ ഇപ്പൊ എവിടെയാ?
1: മോളെ, ഒരുപാട് തൈകൾ നടുന്നതിലല്ല, ഒരു തൈയെങ്കിലും വളർത്തി വലുതാക്കുമ്പോഴാണ് നമ്മള് പ്രകൃതിയെ സ്നേഹിക്കുന്നത്. നമുക്ക് ഈ തൈകള് കുറച്ച് വളർത്താൻ പറ്റുന്നവർക്ക് കൊടുക്കാം, കുറച്ച് നമുക്ക് നടാം. അത് മോള് കൃത്യമായിട്ട് നോക്കില്ലേ?
0: നോക്കാം അമ്മ.
2: ഉത്തരവാദിത്തങ്ങളാകട്ടെ, ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പകരുന്ന പച്ചപ്പ് ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: ഫിറ്റ്നസ് ക്ലബായ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബെനുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്, എക്സ്പേർട്ട് ട്രെയിനേഴ്സ്, ഗ്രൂപ്പ് ക്ലാസ്സസ്, പേഴ്സണൽ ട്രെയിനിങ്, ന്യൂട്രീഷൻ ഗൈഡൻസ്, പ്രീമിയം എക്യുപ്മെന്റ്സ് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. എ ന്യൂ ഡെസ്റ്റിനേഷൻ ഫോർ ഫിറ്റ്നസ്, സ്ട്രെങ്ത്, കമ്മ്യൂണിറ്റി. ഫാൽക്കൺ ഫിറ്റ്നസ്.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോണു 91.7.
0: അതൊക്കെ മേലെ സൊടക്ക് പോട്ടിത്.
2: ചെന്നൈ ബീറ്റ്സ്,
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: ആവേശത്തിന്റെ പൊടിപൂരത്തിലേക്കുള്ള കൗണ്ട് ഡൗൺ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ദിവസങ്ങളുടെ വിരലിലെണ്ണാവുന്ന മാത്രം ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പാണ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് തൊട്ടരികിൽ ഖത്തറിൽ ഈ നടന്നിട്ടുള്ള വേൾഡ് കപ്പിന് കൊടിയിറങ്ങിയിട്ട് 4 വർഷമായെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു വേൾഡ് കപ്പ് കാണാൻ കഴിയുമെന്നുള്ള പലരുടെയും, കഴിയുമോ എന്നുള്ളൊരു ചോദ്യത്തിന് പലർക്കും ഉത്തരം നൽകിയത് ഖത്തർ വേൾഡ് കപ്പ് ആയിരിക്കും. അത്രമാത്രം സ്നേഹത്തോടു കൂടി ഈ ഒരു ഗെയിമിനെ മനസ്സിലേറ്റിയിട്ടുള്ള പലരും, സാധിക്കുന്ന പല ആളുകളും പോയി കണ്ടിട്ടുള്ളൊരു വേൾഡ് കപ്പാണ്, ഭാഗമായിട്ടുള്ളൊരു വേൾഡ് കപ്പാണ്. ഒരുപാട് പേരുടെ ആഗ്രഹം പോലെ തന്നെ അർജന്റീന കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ളൊരു വേൾഡ് കപ്പാണ്. എന്തായാലും ഒരു പുതിയ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ എല്ലാ ടീമുകളും അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായൊരു നിരയുമായി തന്നെയാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഏത് ടീമാണ് ഏറ്റവും ടോപ്പ് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഒരു ഉത്തരം പറയുന്നില്ല, പക്ഷെ എല്ലാ ടീമുകൾക്കും അവരുടേതായ കരുത്തുണ്ട്. മധ്യനിരയിലും മുൻനിരയിലും ഡിഫൻസിലും ഒക്കെ അവരുടേതായ തന്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഓരോ ടീമുകളും കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു വേൾഡ് കപ്പിൽ ഏത് ടീമായിരിക്കും എല്ലാവരെയും ഞെട്ടിക്കാൻ പോകുന്ന കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരുപാട് ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിന് കാത്തിരിക്കുന്നത്. ഏറ്റവും മികച്ച പോരാട്ടങ്ങൾക്ക് വിജയം നേടാൻ വേണ്ടിയിട്ട് കഴിയട്ടെ, ഏറ്റവും മികച്ച പോരാളികൾ വിജയത്തിന്റെ മധുരം നുണയട്ടെ എന്നൊക്കെയുള്ളതാണ്. വമ്പൻ പോരാട്ടത്തിന് പോരാട്ട വീര്യത്തോടുകൂടി കളത്തിലേക്ക് ഇറങ്ങുന്ന ഇതിഹാസങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഫുട്ബോൾ ലോകം എന്നും സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന 2 സൂപ്പർ ലെജൻഡുകൾ അവരുടെ ഏറ്റവും അവസാന വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ബൂട്ട് കിട്ടുകയാണ്. കഴിഞ്ഞ തവണ 2022 ലയണൽ മെസ്സിക്ക് ആ ഒരു സന്തോഷം, അതായത് വേൾഡ് കപ്പിന്റെ ഒരു അഭിമാനം തേടിയെത്തിയെങ്കിൽ, ഈ തവണ ക്രിസ്റ്റ്യാനോ റൊണാൾഡോവും ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പറങ്കിപ്പടയുടെ ടീമും ഈ തവണ ശക്തമാണ്. നേരത്തെ നമ്മൾ ടീമുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അവരുടെ ഏറ്റവും അവസാന പോരാട്ടത്തിന് വേണ്ടിയിട്ട്, വേൾഡ് കപ്പ് വേദിയിലെ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അത് കുറച്ച് സ്പെഷ്യലായിരിക്കും. കാരണം ഇത്രമാത്രം ഇത്രയും കാലം ശക്തമായിട്ട് 2 ഫുട്ബോൾ താരങ്ങൾ അവരുടെ ഐതിഹാസിക യാത്ര ഒരുമിച്ച് നടത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇവർ രണ്ടുപേരും തമ്മിൽ വലിയൊരു ഫാൻ ഫൈറ്റ് ഉണ്ടാവും, ഇവർ തമ്മിലല്ല, ഇവരുടെ ഫാൻസ് തമ്മിലൊരു ഫാൻ ഫൈറ്റ് ഉണ്ടാവും. ഇവരിൽ ആരാണ് റിയൽ ഗോട്ട് എന്നുള്ളൊരു ചോദ്യം എല്ലാ കാലവും ഉയർന്നു നിൽക്കുന്നുണ്ടാകാം. അതിന് പല രീതിയിലുള്ള തിയറീസ് ഉണ്ടാകാം, പല രീതിയിലുള്ള ഉത്തരങ്ങൾ ഉണ്ടാകാം, അതൊക്കെ ഓക്കെ. പക്ഷേ ഇവര് രണ്ടുപേരും നമ്മളുടെ ഹൃദയത്തിൽ നേടിയെടുത്ത ഒരു ഇടമുണ്ടല്ലോ, അതുപോലെ ഇനി ആരൊക്കെ നേടിയെടുക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. നേടിയെടുത്തേക്കാം, എടുക്കും, ഇന്ന പേരുകളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പുതിയ പുതിയ പേരുകളൊക്കെ പലരും പറയുന്നുണ്ടാകാം. പക്ഷെ ഇവര് ക്രിയേറ്റ് ചെയ്തൊരു മാജിക് സംതിങ് സ്പെഷ്യലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഏതായാലും വേൾഡ് കപ്പിന്റെ ആവേശ പൂരികളിലേക്ക് നമ്മൾ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മളുടെ സ്കോർ ബോർഡിൽ ഫുൾ വേൾഡ് കപ്പിന്റെ ആവേശമായിരിക്കും. ഓരോ മത്സരങ്ങളിലെയും ഏറ്റവും മനോഹരമായ നിമിഷങ്ങളൊക്കെ നമ്മൾ ഒപ്പിയെടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. സോ വേൾഡ് കപ്പിന്റെ ഒരു കംപ്ലീറ്റ് റൗണ്ട് ടപ്പുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നും മറക്കണ്ട. സോ സ്നേഹത്തോടു കൂടി ഇന്നത്തെ സ്കോർ ബോർഡ് വൈൻഡപ്പ് ചെയ്ത് ഞാനങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു ടൈമാണ്. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സ്കോർ ബോർഡിന്റെ ടൈമായിരുന്നു. ടാറ്റ.

0: വചനങ്ങളിലൂടെ
1: നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെപ്പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്മാർട്ട് ടോക്ക്
4: ബ്രോട്ട് യു ബൈ
5: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
6: Association with
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: നമസ്കാരം, സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയില് ഇന്ത്യൻ പ്രവാസി സമൂഹം ഗൾഫിൽ ആഘോഷമാക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു. ലോകകപ്പിൽ പന്ത് തട്ടാൻ ഇതാ ഒരു മലയാളി എന്നുള്ള വാർത്ത. ആ വാർത്തയാണ് ഇന്നത്തെ സ്മാർട്ട് ടോക്കിന്റെ വിഷയവും. കണ്ണൂർ തലശ്ശേരിക്കാരനായ തഹസീൻ മുഹമ്മദ് ജംഷീദ് അദ്ദേഹമായിരുന്നു ആ താരം. ഖത്തർ ടീമിലാണ് അദ്ദേഹം ഇടം പിടിച്ചത്. ഈ വാർത്ത പ്രവാസലോകത്ത് മാത്രമല്ല അങ്ങ് കേരളത്തിലും ഇന്ത്യയിലെല്ലായിടത്തും ചരിത്രം തീർക്കുകയായിരുന്നു. ഇന്നത്തെ സ്മാർട്ട് ടോക്കിലെ അതിഥി തഹസീൻ മുഹമ്മദിന്റെ ഫാദർ, ഫുട്ബോൾ പ്ലെയറുമായ ജംഷീദാണ്.
9: സാറിന്റെ ഒരു ഡെഡിക്കേഷൻ പ്ലസ് വിഷൻ, അതാണ് തഹസീനെ ആ ഒരു നിലയിലേക്ക് എത്തിച്ചത്. ഒരു അച്ഛൻ എന്ന നിലയിൽ ഉണ്ടായിരുന്ന സാറിന്റെ ഒരു ഡെഡിക്കേഷൻ എത്രമാത്രം വലുതായിരുന്നു, അതിനുള്ളൊരു സന്തോഷം ഇപ്പം മനസ്സിൽ എന്താണുള്ള ഫീല്?
10: തീർച്ചയായിട്ടും, പിന്നെ ആദ്യമായിട്ട് ദൈവത്തിനോട് സ്തുതി പറയാ. തീർച്ചയായിട്ടും അതുകൂടാതെ പിന്നെ ഖത്തർ ഭരണാധികാരികൾ, അതായത് ഖത്തർ ഫുട്ബോൾ അസോസിയേഷന്റെ ഭരണാധികാരികളോടാണ് ഫസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം അതാണ് അവന്റെ ഒരു ഭാഗ്യത്തിന്റെ ഒരു തുടക്കം, ദൈവാനുഗ്രഹം. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവന്റെ ഒരു ടാലന്റ്, ഒരു ഫാദർ നല്ല രീതിയിൽ, നിങ്ങൾക്കറിയാം ഞാനൊരു വയൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പം എന്റെ ഒരു ഫുട്ബോൾ കളിയിനെക്കാട്ടും കൂടുതൽ മകന്റെ ഒരു എന്താ പറയുക, ഒരു ഡെഡിക്കേഷനും മകന്റെ മകൻ ദൈവം കൊടുത്തിട്ടുള്ള ഒരു ടാലന്റും ആണ് ഏറ്റവും മുമ്പിൽ എന്റെ. തീർച്ചയായിട്ടും ഒരു കളിക്കാരൻ എന്നുള്ള രീതിയിൽ മകന്റെ എല്ലാ കാര്യങ്ങളിലും ചെറുതിലെ ഞാൻ ഇടപെട്ടിട്ട് എല്ലാ കാര്യങ്ങളിലും അവന്റെ എല്ലാ പ്രാക്ടീസിന് പോകാറും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമാണ് അതിൽ പോകുന്നത്. അത് ഒരു ഫാദറെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, ഒരു സന്തോഷത്തിന്റെ കാര്യം. സാധാരണ അതിലൊരു സാക്രിഫൈസ് ഒന്നുമില്ല. കാരണം നമുക്ക് സന്തോഷം കിട്ടുന്നത് ഗ്രൗണ്ടുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ ഗ്രൗണ്ട് ആണ്. അപ്പം അവിടെ പോവാം, അവന്റെ കളി കാണാം, അവന്റെ സപ്പോർട്ട് കൊടുക്കുക, ഇതാണ്. അതിലുപരി ദൈവാനുഗ്രഹവും ഇവിടുത്തെ ഖത്തറിന്റെ ഭരണാധികാരികൾ അവന് നൽകിയിട്ടുള്ള ഈ പ്രചോദനങ്ങളും അവന് നൽകിയിട്ടുള്ള അവസരങ്ങളും അതാണ് അവൻ ഏറ്റവും കൂടുതൽ നിലയിൽ എത്തിച്ചത്. എന്റെ ഫാദറിന്റെ ഒരു എന്താ ഒരു ഡെഡിക്കേഷനെക്കാട്ടും കൂടുതൽ ഈ രണ്ട് ഘടകങ്ങളാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
8: ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിലൊരു മകനിലൊരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട്, അതിനെ അതിനെ ഒരു പ്രതിഭയാക്കി വളർത്താൻ പറ്റും എന്നൊക്കെ ഉള്ളത്. ഏത് ഏജിലാണ് സാറിന് തോന്നിയത്?
10: അതായത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അവനൊരു ചെറിയ ഏജിൽ തന്നെ ഒരു 2 വയസ്സ് 3 വയസ്സുള്ള സമയത്ത് തന്നെ ഒരു പാമ്പേഴ്സ് ഒക്കെ കെട്ടി നടക്കുമ്പോൾ തന്നെ അവന്റെ ഫുട്ബോൾ ഫുൾ ടൈം അവന്റെ കയ്യിൽ ഫുട്ബോൾ ഉണ്ടാവും. അവന്റെ ഫുട്ബോൾ കാലിങ്ങനെ തട്ടി തട്ടി നടക്കുന്ന ചെറിയ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, പണ്ടത്തെ പഴയ വീഡിയോകള്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഒരു യുണൈറ്റഡ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ഫുട്ബോൾ ക്ലബ് ഉണ്ട്, വെറ്ററൻസ് ഫുട്ബോൾ ആണ്. അതായത് പഴയ നാട്ടിൽ കളിച്ച് വന്നിട്ടുള്ള നമ്മളെ പ്ലേയേഴ്സ് കുറെ വലിയ ഗ്യാങ് ആണ്. അപ്പം ഞങ്ങൾക്ക് അറിയണ്ടാവും ചിലപ്പം യുണൈറ്റഡ് കേരള എന്ന് പണ്ട് മുതലേ ഉള്ളതാണ്, 1996 ഇവിടെ എത്തിയ മുതലുള്ള ടീമാണ്. അപ്പൊ ഞങ്ങൾ ഫ്രൈഡേസ് എപ്പോ കളിക്കാൻ പോകും. അപ്പൊ ഈ ഫ്രൈഡേ കളിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു അവന്റെ ഒരു 5 വയസ്സുള്ള സമയത്ത് ആ ഫോട്ടോ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഞങ്ങളൊക്കെ കൂടെ അത് എടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം അവനുണ്ട്. ചെറിയ ഏജിൽ തന്നെ അവന്റെ ബൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു നമ്മളെ കൂടെ കളിക്കാൻ, പുറത്തുനിന്ന് ഇങ്ങനെ ബോൾ തട്ടി കളിക്കും. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഞാൻ അപ്പൊ അന്ന് പറഞ്ഞു, സാധാരണ രീതിയിൽ ചിലപ്പോ കുട്ടികൾ രാവിലെ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കാൻ. പക്ഷെ ഈ വെള്ളിയാഴ്ച അവനെ ഞാൻ കളിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞത് കാരണം എന്താ, രാവിലെ 3 മണിക്കൊക്കെ എണീച്ചിട്ട് പിന്നെ പപ്പ പോവാ പപ്പ പോവാ. അതും അത് മുതലേ അവന്റെ ഒരു ടാലന്റ് തുടങ്ങി. അപ്പം അത് കണ്ടിട്ട് ഞാനൊരു ഇവിടെ ഒരു ഖത്തറിലൊരു പ്രൈവറ്റ് അക്കാദമി ഉണ്ട്, എന്റെ ഒരു കമ്പനിന്റെ തന്നെ റിലേറ്റഡ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് അൽഫൈസൽ ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്, ഷെയ്ഖ് ഫൈസലിനെ. അവിടെ തന്നെ ഷെയ്ഖ് ഫൈസലിന്റെ ഒരു സ്പോർട്സ് അക്കാദമി ഉണ്ട്, പ്രൈവറ്റ് അക്കാദമിയാണ്. അവിടെ അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് അവന്റെ ഒരു ടാലന്റ് കണ്ടിട്ട് അവിടെ രണ്ടൊരു അൾജീരിയൻ കോച്ചസ് ഉണ്ടായിരുന്നു. അവര് കെനിയൻസ് ആണ്, പക്ഷെ അൾജീരിയൻ ബോൺ ആണ്, സോറി അൾജീരിയൻസ് ആണ് അവര്. അപ്പം അവര് അന്ന് ദുഹൈൽ ക്ലബിലേക്ക് അവനെ കൊണ്ടുപോയി, അവൻ അവിടെ പന്ത് വന്നു. അതും ഏകദേശം ഒരു ഏജ് ഓഫ് അങ്ങനെ 10-11 ഏജിലാണ് അവന് ആദ്യമായി ദുഹൈലേക്ക് കൊണ്ടുപോകണം അവരുടെ ടാലന്റ് കണ്ട്. അവിടെ നിന്ന് ക്ലബിന് ഇവിടെ ക്ലബ്സിന് പല ഏജ് കാറ്റഗറി കളികൾ ഉണ്ടാവും, ഇന്റർ ക്ലബ്സ്, അതായത് എല്ലാ ക്രിക്കറ്റ് 11, 12, 13, 15 ഇങ്ങനെ എല്ലാ കാറ്റഗറീസിലും കളി ഉണ്ടാവും. അപ്പം ഈ കളികള് ആസ്പയറിന്റെ ഒഫീഷ്യൽസ് ഇപ്പോഴും മോണിറ്റർ ചെയ്യും. അപ്പം അങ്ങനെയാണ് അവന് ആസ്പയറിൽ എത്തുന്നത്. അവിടുന്ന് ഏകദേശം ഒരു ഏജ് ഓഫ് 13 അവന് ആസ്പയർ അക്കാദമിയിൽ എത്തുന്നത്. അവിടെ നിന്നാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. ഗ്രാജുവേഷൻ പ്ലസ് ടു ആസ്പയർ അക്കാദമി ഗ്രാജുവേഷൻ അവിടുന്ന് കഴിഞ്ഞത്. 5 വർഷത്തോളം അവന് ആസ്പയർ അക്കാദമി അവിടെ നിന്നാണ് അവന്റെ ശരിയായ ഒരു ഒരു ഗ്രൂമിങ് നടന്നിട്ടുള്ളത്. ശരിക്കുള്ളൊരു കളിന്റെ ഒരു അവിടെ വേൾഡ് നിനക്കറിയാലോ ആസ്പയർ അക്കാദമി വേൾഡ് ഫേമസ് അക്കാദമിയാണ്, സ്പോർട്സ് അക്കാദമിയാണ്. അവര് ഒരു വളരെ അവന് അവിടുന്നാണ് ശരിക്കും ഫുട്ബോളിന്റെ എല്ലാ കാര്യങ്ങളും അവൻ പഠിച്ചത്. അവന്റെ ഏകദേശം ഒരു 3 മാസങ്ങളൊക്കെ കൂടുന്ന സമയത്ത് അവര് ഓരോ വേൾഡ് കൺട്രീസിലൊക്കെ പോകും, പല രാജ്യങ്ങളിൽ പോയിട്ട് പല ടീംസുമായിട്ട് കളിക്കും. ഞാൻ അവനോട് ചോദിക്കും ഏകദേശം എത്ര രാജ്യങ്ങളിൽ പോയി എന്നുള്ളത്. അപ്പൊ ഏകദേശം ഒരു ഒരു ദിവസം മുമ്പൊക്കെ എന്നോട് പറഞ്ഞ 30 കൺട്രീസിലോളം അവന്റെ ദൈവം സഹായിച്ചിട്ട് പോവാൻ പറ്റി. പല രാജ്യങ്ങളിൽ പോയി പല ടീംസുമായിട്ട് കളിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു ദൈവാനുഗ്രഹം പ്ലസ് ഭരണാധികാരി കൊടുത്തിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവന് ഈ നിലയിൽ എത്തിച്ചിട്ടത്.
9: തീർച്ചയായിട്ടും.
10: കൂടാതെ ആസ്പയർ അക്കാദമിന് കഴിഞ്ഞിട്ട് അവൻ ഒരു 1 ഇയറോളം അവന് സ്പാനിഷ് ലീഗിൽ കളിച്ചിട്ടായിരുന്നു. അവരൊരു യൂറോ പ്രോഗ്രാം ഇതൊക്കെ ആസ്പയർ അക്കാദമിന് കഴിഞ്ഞ വർഷമാണ് അവന് പിന്നെ സ്പാനിഷ് ലീഗിൽ കളിച്ചത്. ഇവിടുന്ന് പോയത് സ്പാനിഷ് ഒരു ആൽക്കർക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ അണ്ടർ 19 ടീമിലാണ്. അവന്റെ ഇവന്റെ കളി കണ്ടിട്ടതിന് ശേഷം അവരെ ബി ടീമിലെടുത്ത്, അത് ലാലീഗന്റെ ഏകദേശം എന്റെ ഓർമ്മ ശരിയാണ് 3rd or 4th division പക്ഷെ അതും നല്ല ലെവലിലെ കളി. അവിടെ നിന്നാണ് ഈ റൂട്ടാണ് അവനെ ശരിക്കും ഒരു കളിക്കാരനാക്കി മാറ്റിയത്.
9: പിന്നെ
10: തിരിച്ചു വന്ന് ദുബൈയില് വന്നപ്പോൾ അവനവിടെ ഖത്തർ സ്റ്റാർ ലീഗിൽ കളിക്കാൻ അവസരം കിട്ടി. അതും അവന്റെ ഒരു ലൈഫിൽ വന്ന ഒരു വലിയ മാറ്റം.
9: തീർച്ചയായിട്ടും. ഈ അടുത്ത് സംസാരിച്ചിരുന്ന താഹസനുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും
10: ഇവിടുന്ന് ഒരു ടൈം ഡിഫറൻസ് ഒരു 10 hour ബാക്കിലാണ്. ഇപ്പൊ ബാർബറ ഐലൻഡിലാണ് ഉള്ളത് യുഎസ്എല്. അവിടെയാണ് ഇവിടെ ട്രെയിനിങ് ഒക്കെ നടക്കുന്നത്. അപ്പം ഇന്നലെ രാത്രി ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് നല്ല ട്രെയിനിങ് കഴിഞ്ഞ് വളരെ ടയർഡ്, അവിടെ കുറച്ച് നല്ല ചൂടാണ് ഇന്ന് ട്രെയിനിങ് കഴിഞ്ഞ് ടയർഡാണ്. അപ്പം കുറച്ച് ഇന്നലെ രാത്രി കണക്ട്
9: ചെയ്തിട്ടുണ്ടായിരുന്നു.
10: വളരെയധികം എന്തോ നാട്ടിലെ കാര്യങ്ങളൊക്കെ അവന് ചെറുങ്ങനെ അറിയുന്നുണ്ട്. അവൻ ഹാപ്പിയാണ്. അപ്പൊ കൂടുതലും അവന് ട്രെയിനിങ് സെക്ഷന് അവിടുത്തെ കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾസും അവർക്ക് ക്ലാസസും അവരെ എന്താ പറയാ വെൽനെസ് ഫിറ്റ്നസ് അതൊക്കെ റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ബിസി ആവും. മെസ്സേജ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ഒരു 2-3 hours, 4 hours ഒക്കെ കഴിഞ്ഞ് ഞാൻ റിപ്ലൈ വരാം. എന്തെങ്കിലും ഒക്കെ ആയിട്ട് എൻഗേജ് ആയിരിക്കും എപ്പോഴും. ടൈംസിനെക്കാട്ടും കൂടുതൽ ടീംസുമായിട്ട് പോകുന്ന സമയത്ത് വളരെ ഹാപ്പിയാണ് അവരുടെ ടീമും ഒക്കെ തന്നെ. എല്ലാവരും പ്രിപ്പയർ ഫോർ നെക്സ്റ്റ് മാച്ച്. അവര് 5th അവർക്ക് ഒരു മാച്ച് ഉണ്ട്, ഫ്രണ്ട്ലി മാച്ച്. 13th ഫസ്റ്റ് മാച്ച്.
9: മാത്രം നാട്ടില് ക്രിസ്ത്യാനോയ്ക്കും മെസ്സിക്കും മുൻപേ ഞങ്ങള് തഹസിന്റെ ഫ്ലക്സ് വെക്കുമെന്നാണ് നാട്ടിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്.
8: അതെ,
10: അത് നാട്ടില് കൊറേ അവന്റെ ഒരു ഹാർഡ് കോർ ഫാൻസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ അവര് നല്ല ശബ്ദം ഞാൻ കേട്ടിട്ട് ഞാൻ പോലും ഞെട്ടിപ്പോയി. എനിക്ക് പോലും ഇല്ലാത്ത ഡെഡിക്കേഷൻ ആണ് നാട്ടുകാർക്ക്. അപ്പൊ അത്ര അധികം അവർ നമ്മള് പോകട്ടെ, പ്ലസ് വെക്കൂല തീരുമാനിച്ചു. എടുത്തതിന് ശേഷം മാത്രം അവൾക്ക് ഇവിടെ ഫ്ലക്സ് വെച്ചാൽ മതി. അത് വളരെ അധികം അതൊക്കെ കട്ടപ്പോ വളരെയധികം സന്തോഷം. കാരണം ഇത്രയധികം മകനൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാൻസ് ഭയങ്കര ഒക്കെയാണ്. അവൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ ഫുള്ള് സോഷ്യൽ മീഡിയയിൽ വരാനുള്ള ഒരു അവസരം ഇപ്പൊ കിട്ടുന്നില്ല. കാരണം കൂടുതൽ റെസ്റ്റ് ടൈമും ട്രെയിനിങ് കുറച്ച് ഹൈ ഇന്റൻസ് ട്രെയിനിങ് ആണ് ഇപ്പൊ നടക്കുന്നത്. കാര്യങ്ങളൊക്കെ എപ്പോ എൻഗേജ് ആണ്. കൂടുതൽ ടൈം ഞാൻ പറയൂ ഫോണൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ട് റെസ്റ്റും മൈൻഡ്
8: ഒക്കെ
10: ഇതാണോ.
8: ഖത്തർ ദേശീയ ടീമിൽ ഇടം പിടിച്ച് ഇപ്പോൾ 2026 ഫിഫ ലോകകപ്പിന് ഖത്തറിനെ പ്രതിനിധീകരിച്ച് പന്ത് തട്ടാനൊരുങ്ങുന്ന മലയാളി താരം തഹസീൻ മുഹമ്മദ്. തഹസീൻ മുഹമ്മദിന്റെ ഫാദർ ജംഷീദാണ് ഇപ്പോൾ നമ്മളോടുകൂടെ സ്മാർട്ട് ടോക്കിലുള്ള അതിഥി. മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. പ്രത്യേകിച്ച് ചില പാരന്റ്സിന്റെ കൺഫ്യൂഷനെ കുറിച്ചാണ് നമുക്ക് ചോദിക്കാനുള്ളത്.
2: യു ആർ ലിസ്ണിംഗ്

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Urido TV channel number 911.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7, ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സ്മാർട്ട് ടോക്ക്
5: ബ്രോട്ട് ടു യു ബൈ
6: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
7: ജസ്റ്റ് ഫീൽ ലൈക്ക് യുവർ ഹോം
1: ഇൻ അസോസിയേഷൻ വിത്ത്
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഈ പോയ ദിവസങ്ങളിൽ പ്രവാസി ലോകത്തിന് ഏറ്റവും അധികം സന്തോഷം നൽകിയ ഒരു കാര്യമുണ്ടായിരുന്നു. തഹസീൻ മുഹമ്മദ് ജംഷീദ് ഖത്തർ നാഷണൽ ടീമിൽ ഇടം നേടിയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിന്റെ, കേരള ഫുട്ബോളിന്റെ, ലോക ഫുട്ബോളിന്റെ ഫിഫ ലോകകപ്പിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്ന ഒരു മലയാളി, അതും ഖത്തറിൽ നിന്നും പ്രവാസ ലോകത്തു നിന്നും. സ്മാർട്ട് ടോക്കും അതേ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തഹസീന്റെ ഫാദർ ജംഷീദാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഇനി ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പൊ ഒരുപാട് പാരന്റ്സ്, അതായത് ഇപ്പോ ജംഷീദ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡ് പാരന്റ് ആണ് തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് പാരന്റ്സിന്റെ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്, അതായത് കുട്ടികൾക്ക് പഠനം വേണം, എന്നാൽ അവർക്ക് സ്പോർട്സും വേണം. ഇവ ഇങ്ങനെ രണ്ടിലും കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരോട് പറയാനുള്ള, സ്പോർട്സിനെ ഒരുപാട് സ്നേഹിക്കുന്ന മക്കളുടെ പേരൻസിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്?
10: ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അവന് ആസ്പയർ അക്കാദമിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ല. അപ്പൊ ഞങ്ങൾ സാധാരണ രീതിയിൽ സ്പോർട്സ് സ്കൂൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ, എന്റെ ഞാൻ നാട്ടിൽ വളർന്നതിന് കൊണ്ട് നാട്ടിലെ സ്പോർട്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ സ്പോർട്സ് ആണ്, പഠിപ്പും വളരെ കുറവാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാല് അവര് പറയും, ആസ്പയറിന് ഒരു എംബ്ലം എന്ന് വെച്ചാൽ തന്നെ രണ്ട് ചെറുകാണ്. അപ്പൊ അവര് പറയും, എന്താണ് ഈ രണ്ട് ചെറുക് റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞാല്, ഒന്ന് നിങ്ങളെ സ്പോർട്സ്, മറ്റേ നിങ്ങൾ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ അവര് പറയും, ഇത് രണ്ടും പാരലായിട്ട് കൊണ്ടുപോകണം. ഒരു ഫുട്ബോൾ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം, പിന്നെ ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലപ്പോഴും ചിലപ്പം പരിക്കുകളും മറ്റുള്ളതൊക്കെ വില്ലനായിട്ട് വരാം. ആ സമയത്തൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് അവരെ എഡ്യൂക്കേഷൻ എപ്പോഴും അവർക്ക് പിന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അതും പാരലായിട്ട് അവരെങ്ങനെ ഫ്യൂച്ചറിൽ അവരെ ഹെൽപ്പ് ചെയ്യും. കാരണം അവർ അതിനൊരു കോംപ്രമൈസും ഇല്ല. അപ്പൊ ഞാൻ പറയുന്ന പറഞ്ഞാല് പിന്നെ ഒരിക്കലും ഒരു ഫുട്ബോൾ കളിനെ കൊണ്ട്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്. നാട്ടിലുള്ള സമയത്ത് നാട്ടില് ഫുട്ബോൾ കളിച്ച് നാഷണൽ ലെവൽ വരെ കളിച്ചിട്ട് എനിക്ക് ഗ്രാജുവേഷൻ വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അതേപോലെ തന്നെ മകനും ഇതേ പഠിപ്പ് കിട്ടി. അപ്പൊ എനിക്ക് പാരന്റ്സിന് അവരോട് പറയാനുണ്ടെന്നാണ്, അതിപ്പോ ഒരു കളിയിൽ പോകുന്നത് കൊണ്ട് മാത്രം എന്താ പറയാ, കുട്ടിന്റെ പഠിപ്പ് ഒരു തരത്തിലും പിന്നെ എന്താ പറയാ, ഫോക്കസ്ഡ് അല്ലാതാവില്ല. എനിക്ക് ഒന്ന് കൂടുതൽ അവർ എനർജറ്റിക് ആവും. ഞാനൊക്കെ മനസ്സിലാക്കിയെന്ന് വെച്ചാല് എന്റെ ഒരു എനർജി, ഇപ്പൊ ഞാൻ മോർണിംഗ് രാവിലെ എണീച്ച് നടക്കാറോ, രാവിലെ എണീച്ച് പിന്നെ പുറത്ത് പോകാറൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ എന്റെ ഒരു എനർജി ലെവല് എന്താ വൈകുന്നേരം വരെ കൂടുതലാണ്. എനിക്ക് ഇൻ ബിറ്റ്വീൻ എനിക്ക് അങ്ങനെ ഉറക്കോ കാര്യങ്ങളൊക്കെ ഒന്നും വരാറില്ല. ഒരു പക്ഷെ ബോഡിയിൽ അത് അഡാപ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കും. അപ്പൊ ശരിക്കും ഒരു എനർജി ലെവൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നത് ശരിക്കും പിന്നെ നമ്മൾ കൂടുതൽ സ്പോർട്സിൽ ആക്റ്റീവ് ആവുന്ന സമയത്താണ്. അതേസമയം ഞങ്ങള് ഞാനൊരു ഇതില് കേട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ലേസിനെസ് എന്ന് അത്രത്തോളം ബോഡി നിങ്ങൾ സ്ലീപ്പ് മോഡിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ആക്റ്റീവ് ആകുമ്പോൾ അത്രത്തോളം നിങ്ങൾ ബോഡി ആക്റ്റീവ് ആയിരിക്കും, മോർ ആക്റ്റീവ്. അപ്പൊ പഠിപ്പിനൊക്കെ ഒരു പക്ഷെ എന്താ പറയാ, കളിയോടുകൂടി ഇപ്പൊ ഞാൻ എന്റെ അറിവിൽ തന്നെ കുറെ നല്ല കളിക്കുന്ന പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ പാരന്റ്സ് ഇതേമാതിരി തന്നെ പഠിപ്പ് പഠിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അവരോടൊക്കെ അഡ്വൈസ് ചെയ്യും, നിങ്ങളിത് പഠിപ്പ് ചെയ്തോ. പക്ഷെ ഒരു പക്ഷെ അവനെ നിങ്ങൾ കളിയോട് കൂടി കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ചിലപ്പോ അവന്റെ അടുത്ത് നിന്ന് കിട്ടും. കാരണം പ്രത്യേകിച്ച് ഇവർ പറയുന്നില്ല, അത് കുറെ സമയം അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കളി കഴിഞ്ഞ് വന്നിട്ട് ടയർനെസ് ആയിപ്പോണ അതെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നേരെ റിവേഴ്സ് ആണ്. കാരണം എന്റെ തരത്തിന്റെ അനുഭവം, എന്റെ അനുഭവം ഒക്കെ അത് നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്താ പറയാ, രണ്ടും കൂടെ കൊണ്ടുപോകണം എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റും. ആ ലെവലിലുള്ള നല്ല ട്രെയിനിങ് നല്ല പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പാരന്റ്സിനോടും എനിക്ക് പറയാനുള്ളത് അതാണ്, അവരെ സ്പോർട്സ് ഫീൽഡിലേക്ക് വിടണം. അവരെ അങ്ങനെ അഭിരുചിയുള്ള കുട്ടികളെ സ്പോർട്സ് ഫീൽഡിൽ പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് റിവേഴ്സ് ആക്ഷൻ ഉണ്ടാകുക. ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനേ കൂടുതൽ എഡ്യൂക്കേഷൻ ലെവൽ സ്പോർട്സിലൂടെ അവർക്ക് കിട്ടും.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാത്രമല്ല കേട്ടോ, തഹസിന്റെ ഈ ഒരു ടീമിലേക്കുള്ള വരവ് ഇവിടുത്തെ അക്കാഡമികളിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഒരു വലിയൊരു ഇൻസ്പിറേഷൻ കൂടി ആയിട്ടോ.
9: അത് മാത്രമല്ല, ജി സി സിയിൽ തന്നെ പെട്ടെന്ന് ഒരു ഉണർവ് ഒരു ഫീൽ വന്നു.
4: തീർച്ചയായിട്ടും.
10: ഞാനൊരു എക്സാമ്പിൾ തന്നെ പറയാ, കാരണം അതിലിപ്പോ ഇവന് ഫസ്റ്റ് അവൻ ക്ലബിലേക്ക് പോകുന്ന സമയത്ത് ഈ എന്ന പറയുമ്പോ അവര് പറയും നിങ്ങൾക്ക് ക്രിക്കറ്റ് അല്ലേ എന്താണ് ഫുട്ബോൾ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം എനിക്ക് ഡയറക്റ്റ് അവരെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ അൾജീരിയൻ കോച്ചസ് സീനിയർ കോച്ച് ഒരു അൾജീരിയൻ ആയിരുന്നു. അപ്പം അയാളെ ത്രൂ അവനെ ട്രെയിൻ സെലക്ഷന് കയറ്റുന്നത്. അപ്പം അതിന് കയറ്റിയതിനു ശേഷം അവന്റെ പെർഫോമൻസ് ഇതൊക്കെ കണ്ടതിന് ശേഷം അവിടുത്തെ സീനിയർ ഡയറക്ടർ അവനോട് പറഞ്ഞു, പിന്നെ എന്റെ ഫ്രണ്ട്സ് വല്ലതും ഉണ്ടോ, ഇന്ത്യക്കാരായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ, അവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് മനസ്സിലായി ഇന്ത്യയിലും ഫുട്ബോൾ ഉണ്ട്, ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പം ഇപ്പം എന്ന് പറഞ്ഞാല് ഞാൻ ഒരുവിധം കുറെ ആൾക്കാരെ ഞാൻ പല സെലക്ഷൻ ട്രയൽസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ ഫ്രണ്ട്സിനും അയച്ചോളൂ. ഇപ്പൊ എന്റെ തന്നെ അറിവിൽ തന്നെ ഒരു 10-15 ഫ്രണ്ട്സിന്റെ കുട്ടികള് ഇവിടെയുള്ള ക്ലബ്സിൽ കളിക്കുന്നുണ്ട്. ക്ലബ്സിന് മുമ്പോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അണ്ടർ 11, 12, 13, 15 ആ കാറ്റഗറിയിൽ എത്രയോ മലയാളികൾ ഇപ്പൊ കളിക്കുന്നുണ്ട്. മലയാളിയും ഇന്ത്യൻസിനും അവരെന്താ പറയാ, അവരെ ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയി അവർക്ക് ഇന്ത്യൻസിനും കളിക്കാനറിയാം. ഇന്ത്യൻസിന്റെ ഇടയിലും ഫുട്ബോൾ ഉണ്ട് എന്നുള്ളത് അവരിപ്പോ മനസ്സിലാക്കി. പ്രത്യേകിച്ചിട്ട് കിഫ് പോലുള്ള ടൂർണമെന്റ്സ് ഒക്കെ നടക്കുമ്പോൾ ഇവരെ അധികാരികളുടെ ഇടയിൽ ഒരു വളരെ എന്താ പറയാ, നമ്മളെ ഇന്ത്യൻസിന് എത്രത്തോളം സപ്പോർട്ട്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എനിക്ക് തോന്നിയതാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇന്ത്യൻസിന്റെ ഇവിടെ ഉള്ള, നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ഉള്ള ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ പോലും പറഞ്ഞിരുന്നു, അതായത് ഇന്ത്യൻസിന്റെ സ്പോർട്സിനോടുള്ള. കാരണം അപ്പം അതോടുകൂടി അവർക്ക് സ്പെഷ്യലി കേരള, അപ്പൊ അവർക്ക് മനസ്സിലായി കേരളത്തിലാണ് വേൾഡിൽ കൂടുതൽ സ്പോർട്സിന്റെ, അതായത് പ്രത്യേകിച്ച് ഫുട്ബോളിന്റെ ഒരു എന്താ പറയാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾക്ക് അറിയാം വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇപ്പൊ നാട്ടിൽ നടക്കുന്നൊക്കെ കണ്ടല്ലോ വലിയ കട്ടൗട്ടുകളും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഈവൻ ബ്രസീലിലും പിന്നെ അർജന്റീനയിലും പോലും ഉണ്ടാവില്ല ഇത്രയും അധികം വലിയ കട്ടൗട്ട്സും കാര്യങ്ങളൊക്കെ.
4: അവിടെ അത് വാർത്തയായി, പാലക്കാടിലെ കാര്യം വാർത്തയായിട്ടുണ്ട്.
10: കഴിഞ്ഞ തവണ ഓർക്കുന്നുണ്ടോ 2020 വലിയ ബിഗ് കട്ടൗട്ട് പിന്നെ ഒരു അതൊക്കെ പറഞ്ഞാല് എന്താ പറയാ, വേൾഡില് കേരള എന്ന് പറയുന്നത് ഒരു ഒരു ഒരു ഐഡന്റിറ്റി ആയിട്ട് ഫുട്ബോളിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് ഇപ്പൊ മാറി. അപ്പം അതൊക്കെ വളരെ സന്തോഷം തന്നെ, അതിന് ഒരു തരത്തിനൊരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അവനും മറ്റുള്ളവർക്ക് പ്രചോദനമാവാനും പിന്നെ മറ്റുള്ള കുട്ടികൾക്ക് ക്ലബിലേക്ക് വരാനും ടീമിലേക്ക്, ഈവൻ ഞാൻ പ്രതീക്ഷിക്കുന്ന നെക്സ്റ്റ് ഒരു 3-4 years ഡെഫിനറ്റ്ലി അണ്ടർ 17, അണ്ടർ 19 ഇന്ത്യയിലൊക്കെ ചുരുങ്ങിയത് ഒരു 1-2 ഇന്ത്യൻസ് എങ്കിലും ഉണ്ടാവും. കാരണം അങ്ങനെ എനിക്കറിയുന്ന 3-4 പ്ലേയേഴ്സ് ഇപ്പോഴും വലിയ സീനിയർ ടീമിലൊക്കെ അൽദുഹയിലും ലഹിലൊക്കെ കളിക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലുള്ള നാഷണൽ ടീമിൽ ഇനിയും പ്ലേയേഴ്സ് വരും, വരുന്ന ഒരു 2-3 years കൂടുതൽ പ്ലേയേഴ്സ് ഉണ്ടാവും. ഇനിയും നാഷണൽ ടീമിൽ തീർച്ചയായിട്ടും ഒരു ഒരു ഒരു കൂടുതൽ ഇന്ത്യൻസ് വരും തന്നെയാണ് എന്റെ ഒരു മനസ്സിലുള്ള ഒരു പ്രതീക്ഷ. വളരെയധികം സന്തോഷം. ഇനിയും നാഷണൽ ടീമിൽ തീർച്ചയായിട്ടും ഒരു ഒരു ഒരു കൂടുതൽ ഇന്ത്യൻസ് വരും തന്നെയാണ് എന്റെ ഒരു മനസ്സിലുള്ള ഒരു പ്രതീക്ഷ. വളരെയധികം

0: വലിയടാ മറ്റേ ഡയലോഗ് വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ എന്തായാലും സാർ ഒരുപാട് സന്തോഷമുണ്ട് സാറിനെ ഓൺലൈനിൽ കൊണ്ടുവരാൻ സാധിച്ചതിലും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെയും വലിയൊരു ആഗ്രഹമാണ് കേരളത്തിന്റെ ഒരു ഫുട്ബോൾ അംബാസിഡറായി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഫുട്ബോൾ അംബാസിഡറായിട്ട് തഹസീന് മാറാൻ സാധിക്കട്ടെ.
0: മാത്രല്ല, എനിക്ക് വന്ന് ഖത്തറിന്റെ ഫസ്റ്റ് മാച്ച് എനിക്ക് തോന്നുന്ന അദ്ദേഹം നമുക്ക് സാറിന്റെ കൂടെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുമോ എന്നൊരു ചെറിയ ചോദ്യം കൂടിയുണ്ട്.
2: ഒരു
1: ബിഗ് സ്ക്രീനിൽ കാണാം, അതിനുള്ള ഏർപ്പാടൊക്കെ നമുക്ക് നോക്കാം.
0: ഏറ്റവും അഭിമാനകരമായ ഒരു വിശേഷമായിരുന്നു ഇന്ന് സ്മാർട്ട് ടോക്കിൽ. കാരണം നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തത് ലോകകപ്പിലേക്ക് എത്തുന്ന ആദ്യ മലയാളി സാന്നിധ്യമായ തഹസിൻ, തഹസിന്റെ ഫാദർ ജംഷീദ് ആയിരുന്നു. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കേൾക്കാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

ഫിറ്റ്നസ് ക്ലബ്ബായ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. Expert trainers, group classes, personal training, nutrition guidance, premium equipments തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. A new destination for fitness, strength, community. Falcon Fitness.

0: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
1: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടവന്റെ കയ്യിൽ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏട്ടങ്ങൾ പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
2: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഖത്തറിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ക്ലബ് ആയ ഫാൽക്കൺ ഫിറ്റ്നസിന്റെ ആറാമത്തെ ബ്രാഞ്ച് നൗ ഓപ്പൺഡ് ഇൻ ബിനുംറാൻ വിത്ത് അൾട്രാ മോഡേൺ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ്. Expert trainers, group classes, personal training, nutrition guidance, premium equipments തുടങ്ങി നിരവധി സൗകര്യങ്ങൾ. A new destination for fitness, strength, community. Falcon Fitness.

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ ജനക്ക് ജനക്ക് ജൻ

0: അമ്മേ നോക്കിയേ, ഞാൻ ഒരുപാട് ചെടി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു, എല്ലാം ഉണ്ട്.
1: അല്ല മിടുക്കി കുട്ടി എന്താ ഇതെല്ലാം എടുത്തിട്ട് വന്നേ?
0: എല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, ചെടിയൊക്കെ ഇഷ്ടമായുണ്ട്, ഞാൻ കൂടുതൽ എടുത്തു.
1: ഇനി ഇതെല്ലാം എന്ത് ചെയ്യാൻ പോവാ?
0: നമുക്ക് നടാം.
1: കഴിഞ്ഞ വർഷം മോള് കൊണ്ടുവന്ന തൈകളൊക്കെ ഇപ്പൊ എവിടാ?
0: അതമ്മ അതൊക്കെ ഇപ്പൊ എവിടെയാ?
1: മോളെ ഒരുപാട് തൈകൾ നടുന്നതിലല്ല, ഒരു തൈയെങ്കിലും വളർത്തി വലുതാക്കുമ്പോഴാണ് നമ്മള് പ്രകൃതിയെ സ്നേഹിക്കുന്നത്. നമുക്ക് ഈ തൈകള് കുറച്ച് വളർത്താൻ പറ്റുന്നവർക്ക് കൊടുക്കാം, കുറച്ച് നമുക്ക് നടാം. അത് മോള് കൃത്യമായിട്ട് നോക്കില്ലേ?
0: നോക്കാം.
2: ഉത്തരവാദിത്തങ്ങളാകട്ടെ, ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പകരുന്ന പച്ചപ്പ്. ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.
4: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

0: ഹായ്, ഞാൻ ഹണി റോസ്.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പറഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: അമ്മേ ദേ നോക്കിയേ, ഞാൻ ഒരുപാട് ചെടി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു, എല്ലാം ഉണ്ട്.
2: അല്ല മെടുക്കി കുട്ടി എന്താ ഇതെല്ലാം എടുത്തിട്ട് വന്നേ?
1: എല്ലാം കുട്ടികൾക്കും കൊടുക്കുന്നുണ്ടായിരുന്നു, ചെടിയൊക്കെ ഇഷ്ടമായോണ്ട് ഞാൻ കൂടുതൽ എടുത്തു.
2: ഇനി ഇതെല്ലാം എന്ത് ചെയ്യാൻ പോവാ?
1: നമുക്ക് നടാം.
2: കഴിഞ്ഞ വർഷം മോള് കൊണ്ടുവന്ന തൈകളൊക്കെ ഇപ്പൊ എവിടാ?
1: അതമ്മ അതൊക്കെ ഇപ്പൊ എവിടെയാ?
2: മോളെ ഒരുപാട് തൈകൾ നടുന്നതിലല്ല, ഒരു തൈ എങ്കിലും വളർത്തി വലുതാക്കുമ്പോഴാണ് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നത്. നമുക്ക് ഈ തൈകള് കുറച്ച് വളർത്താൻ പറ്റുന്നവർക്ക് കൊടുക്കാം, കുറച്ച് നമുക്ക് നടാം. അത് മോള് കൃത്യമായിട്ട് നോക്കില്ലേ?
1: നോക്കാം.
3: ഉത്തരവാദിത്തങ്ങളാകട്ടെ, ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പകരുന്ന പച്ചപ്പ് ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: ഹായ്, ഞാൻ നിരഞ്ജ് മണിമുള്ള രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।